0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
5: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
6: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة الرافعة إذا

0: نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. തൻസീൽ, തൻസീൽ സഹ്റാനി, സൂറ ശുഅറ 1 മുതൽ 227 വചനങ്ങൾ, തുടർന്ന് സൂറ നംൽ 1 മുതൽ 44 കൂടിയ വചനങ്ങൾ. പാരായണം الشيخ عبد العزيز زهراني.
1: اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ ഷുഅറയിലെ 1 മുതൽ 227 വചനങ്ങളും തുടർന്ന് സൂറ നംലിലെ 1 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുൽ അസീസ് സഹറാനി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 11 അധ്യായം സൂറത്തുൽ ഹൂദ്, 25 മുതൽ 49 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അഹമ്മദ് അസ്വൈലും.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം? കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ്, 24 വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
0: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tune to reality.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم.

പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണിവിടെ. ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു ഇൻ നൂനുസാക്കിനക്ക് ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനക്ക് ശേഷം ഇൻസാനു, നൂനുസാക്കിനക്ക് ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അല അല അൻ മദ് മുംഫസിൽ, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ച് വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ് അനു യസ് അൽ അയ്യാന യുമിൽ. ഇനി നമുക്ക് ഓതാം. ഔദു ബില്ലാഹി മിനശ്ശൈ

അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ, ബി യൗമി യാക്ക് ഫത്തഹൻ. പലപ്പോഴും നമ്മളെ ആൾക്കാർ മാലിക് യൗമുദ്ദീൻ, ഫാത്തിഹയിലുള്ള മാലിക് യോ യോ നോതും, ഓ യോ യോന്നല്ല യാന്നാണ് യൗമി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക് ദിവസേന ഫർള് നമസ്കാരങ്ങളിൽ തന്നെ 17 പ്രാവശ്യം ഓതേണ്ടതാണ്. അപ്പോൾ അതിലെ ഉച്ചാരണവും പരമാവധി കൃത്യമായിരിക്കാൻ ഒരു ജാഗ്രത പുലർത്തണം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ മാലിക്കി മാലിക് യൗമി, യൗമി അല്ല യൗമി, യ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ

ഇപ്പൊ ഈ ഊതിയ അഞ്ചായത്തും അവസാനം താ കൊണ്ട് അതുപോലെ അവസാനം ഹാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബനാന ഒരു ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഉണ്ടാകണം, ശ്രദ്ധിക്കുക കേട്ടോ.

0: അങ്ങനെ തന്നെ യൗം ഇപ്പൊ ശരിയായി. യെസ് ഒന്നുകൂടി, യെസ് അലു അയ്യാന യൗമുൽ ഖിയാമ. പിന്നെ ഫഇദ ബരിഖൽ ബസർ വഖസഫൽ ഖസഫൽ ഖമർ വജുമി അശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു, വീണ്ടും ഇൻസാനു ഇഖ്ഫ തന്നെയാണ്. യൗമ ഇദിൻ, അവിടെയും യൗമ വരുന്നുണ്ട്. പിന്നെ യൗമ ഇദിൻ തെൻവിന് ശേഷം ഹംസയാണ്, അപ്പൊ ഇലഹാർ. ഹൈനൽ മഫർ കല്ല ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖറാണ്. അപ്പോൾ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ, അത്
1: യൗമ ഇദിനിൽ മുസ്തഖർ.
0: യുനബ്ബഉൽ ഇൻസാനു, വീണ്ടും ഇൻസാൻ ഇഖ്ഫാ നൂൻ സാക്കിനക്ക് ശേഷം സീന്. യൗമ യൗമ ഇദിൻ അവിടെ തെൻവിന് ശേഷം ബാ ആണ്. തെൻവിന് ശേഷം ബാ വന്നാൽ നൂൻസാക്കിനക്ക് ശേഷവും തെൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടു കൂടി ഓതണം. അവിടെ ഒരു മീമും മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. ബിമാ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖ മആദീറ. നോക്കാം, നമുക്ക് ഓതാം. فإذا برق البصر
1: فإذا برق البصر
0: وخسف القمر
1: وخسف القمر
0: وجمع الشمس والقمر
1: وجمع الشمس والقمر
0: قاف കുറച്ചു കൂടി ഉച്ചാരണം. قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി. وجمع
1: وجمع

0: ഇനി അടുത്തതിൽ നോക്കാം. വഹർദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tuned to reality.
4: അൽമുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം 100 ആയത്ത് മുതൽ 150 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് യാസർ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത്
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها.

0: رسول الله صلى الله عليه وسلم عند سفره.
1: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൂറത്തുൽ ബഖറ 62-63 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇന്നല്ലദീന, ഇന്ന നൂന് ശബ്ദുണ്ട്, മണിക്കണം. അല്ലദീന, അല്ലസീന എന്നല്ല, അല്ലദീന. ഇന്നല്ലദീന ആമനു വല്ലദീന വല്ലദീന ഹാദു ഹാദു ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഹാദു വന്നസാറ സാദ്, അതുപോലെ നൂന് ശബ്ദുണ്ട്, മണിക്കണം. സാദ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സാ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാ വന്നസാ, അതേസമയം രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് റൗണ്ട് ഷേപ്പിലാക്കുകയും ചെയ്യരുത്. വന്നസോ അല്ല വന്നസാറ. വസ്സാബിഈന സാദ്, വസ്സാബിഈന മൻ ആമന, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കണം. സാക്കിന നൂനിന് ശേഷം ഹംസ വരുമ്പോൾ വെളിവാക്കുകയാണ് വേണ്ടത്. അതേസമയം മന്നാമന എന്നാണ് പലപ്പോഴും അധികം ആളുകളും ഓതാറുള്ളത്. മന്നാമന ബില്ലായി എന്നല്ല, മൻ എ, മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി, വൽയൗമിൽ ആഖിരി അല്ല, ലാഖിരി അല്ല, വൽയൗമിൽ ആഖിരി. ഹംസ ഉച്ചരിക്കണം കൃത്യമായിട്ട്. وعمل صالحا وعمل عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. وعمل صالحا فلهم صاد صالحا ح തൊണ്ടയുടെ മധ്യഭാഗം صالحا فلهم تنوين ശേഷം ف اخفهم بغنه അവ്യക്തമാക്കി മണിക്കണം. صالحا فلهم فلهم اجرهم فلهم مجرهم الا ഫലഹും മജ്റുഹും അല്ല, മീമിനെ കൊണ്ടല്ല പറയേണ്ടത്, എ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫലഹും എ, ഫലഹും അജ്റുഹും, അജ് ജീമിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റു അജ്റുഹും ഇൻദ റബ്ബിഹിം, ഇൻദ ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിഹിം ولا خوف عليهم ولا خوف ولا خوف عليهم ولا هم عليهم و ساكنه ميمിനു ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليهم و عليهم و عليهم ولا هم يحزنون يحزنون അടുത്ത ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَإِذْ أَخَذْنَا وَإِذْ ذَلِ أَخَذْ أَخَذْ خَاءُ ذَلِ ذَلَّمْ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അഖസ്ന എന്നൊന്നും പറയരുത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ അല്ല, وَإِذْ أَخَذْنَا مِيثَاقَكُمْ, മീസാഖ് അല്ല, ഥ ആണ്, സീനായി പോവരുത്. മീസാഖ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. മീഥാഖക്കും വറഫഅന, ഇവിടെയും സാക്കിന മീമിന് ശേഷം വ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. മീഥാഖക്കും വറഫഅന വറഫഅന ഫൗഖകുമു ത്തൂറ ഫൗഖകുമു ഖാഫ് കാഫ് എല്ലാം മഖ്റജ് കൃത്യമായിരിക്കണം. ഫൗഖകുമു ത്തൂറ ത തി തു അത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത്. ഫൗഖകുമു ത്തൂറ ഖുദൂ മാ ഖ ഖുദൂ മാ ആതൈനാകും, ഇവിടെ മാ ആതൈനാകും മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. മാ ആതൈനാകും ആതൈനാകും ബി സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവതിൻ ബിഖുവ ഖാഫ് ബിഖുവതിൻ വദ്കുറു തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവതിൻ വദ്കുറു, വസ്കുറു അല്ല വദ്കുറു, واذكروا واذكروا ما فيه لعلكم تتقون
വദ്കുറൂ മാ ഫീഹി ലഅല്ലകും, ലഅല്ലകും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തത്തഖൂൻ, തത്തഖൂൻ അല്ല തത്ത, തത്തഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം, തത്തഖൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ കേൾക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. പാരായണത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് അബദ്ധങ്ങളില്ലാതെ ഓതുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 62-63 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഒരു പേജ് വീതം വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാനുള്ള അവസരമാണ് മനഃപാഠം പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ആമിദി.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: أكبر الله أكبر
1: الله أكبر.

0: നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم

0: يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: جزاكم الله خيرا. بيس قرآن راديو شروداكل كتد مدهرم قرآن.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ഇരിക്കുന്നത്.
1: يصرف عنه يومئذ فقد رحمه.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അൻആം 13 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അനസ് ജൽഹൂം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ഒടുക്കം മുതൽ അവസാനം വരെ പാരായണം ശ്രവിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: أعوذ بالله من الشيطان الرجيم

0: ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 24-25 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 23-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. 24-ാമത്തെ വചനം അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്തു. അള്ളാഹു മലക്കുകൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് 24-ാമത്തെ വചനം. വഖിഫൂഹും, അവരെ നിങ്ങൾ നിർത്തുവീൻ. ഇന്നഹും, തീർച്ചയായും അവർ, മസ്ഊലൂൻ, ചോദിക്കപ്പെടുന്നവർ ആകുന്നു. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, നാളെ പരലോകത്ത് അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ചും അള്ളാഹുവിൽ അവിശ്വസിച്ച, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളെ. എന്നാൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്ന് മറ്റു പല വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഹിജ്റിൽ കാണാം, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, തീർച്ചയായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, എല്ലാവരോടും. അമ്മാ കാനു യഅമലൂൻ, അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച്. സൂറത്തുൽ അഅ്റാഫിൽ കാണാം, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കുക തന്നെ ചെയ്യും. അല്ലദീന ഉർസില ഇലൈഹിം, അയക്കപ്പെട്ടവർ, നിങ്ങളിൽ അവരിലേക്ക്, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടവർ. അതേപോലെ തന്നെ വലനസ്അലന്നൽ മുർസലീൻ, ആ ഏതൊരു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത് ആ സമൂഹത്തെയും അവരോടും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അയക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ അയക്കപ്പെട്ടവരെയും നാം അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതാണ് മറ്റു പല വചനങ്ങളിലും അള്ളാഹു വ്യക്തമാക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, യഅനി ഇഹ്ബിസൂഹും ഇന്നഹും മുഹാസിബൂൻ, നിങ്ങൾ അവരെ തടഞ്ഞുവെക്കുവീൻ, തീർച്ചയായും അവർ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരാകുന്നു. ഇന്നഹും മുഹാസബൂൻ. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുമാ ദാഇൻ ദഅ ഇലാ ഷൈഇൻ كان موقوفا معه الى يوم القيامه لا يغادر يغادره. ഏതൊരാൾ ഏതിലേക്കാണോ മനുഷ്യരെ ക്ഷണിച്ചത്, ആളുകളെ ക്ഷണിച്ചത്, അവർ അല്ലാഹുവിന്റെ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെടും. ولا يفارقه وان دعا رجل رجلا ثم قرا. ഒരാൾ മറ്റൊരാളെ ഏതിലേക്കാണോ ക്ഷണിച്ചത്, ആ ക്ഷണിച്ച ആളെയും അതേപോലെ ക്ഷണിക്കപ്പെട്ട ആളെയും അള്ളാഹു വിചാരണ ചെയ്യും. എന്നിട്ട് ഈ വചനം ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു പ്രവാചകൻ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ നിങ്ങൾ നിർത്തുവീൻ, അവർ ചോദിക്കപ്പെടുന്നവരാകുന്നു. ഇഹ്ബിസൂഹും ഇൻദ സ്വിറാത്ത്, അവരെ സ്വിറാത്തിൻ്റെ അരികിൽ നിങ്ങൾ വിചാരണക്ക് വേണ്ടി നിർത്തുവീൻ. അൽ അംറു മിനല്ലാഹി അസ്സവജല്ല വൽ ഖിതാബു ലിൽ മലായിക്ക, ഈ നിർത്തുവീൻ എന്ന കൽപ്പന അള്ളാഹുവിങ്കെന്നുള്ളതാണ്. അത് പറയുന്നതാകട്ടെ അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായ മലക്കുകളോടുമാകുന്നു. ഇന്നഹും മസ്ഊലൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുന്നവരാകുന്നു. എന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അൻ ജമീഇ അഖ്വാലിഹിം വ അഫ്ആലിഹിം, എല്ലാ വാക്കുകളെക്കുറിച്ചും എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും. വഷിർക്കിഹിം, അള്ളാഹുവിൽ അവർ പങ്കുചേർത്തതിനെക്കുറിച്ചും. വ ഇൻഹിറാഫിഹിം വ അൻ കുല്ലി അഹ്വാലിഹിം, അവർ മതത്തിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, എല്ലാ അവസ്ഥകളെക്കുറിച്ചും അവർ ചോദ്യം ചെയ്യപ്പെടും. ഔ ഇന്നഹ മബ്നിയത്തുൻ ബിഖൗലിഹി, തുടർന്നുള്ള വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുകയാണ്, മാലക്കും ലാ തനാസ്വറൂൻ, അള്ളാഹുവിൻ്റെ ചോദ്യം, മാലക്കും, നിങ്ങൾക്കെന്താണ്, നിങ്ങൾക്കെന്തുപറ്റി? ലാ തനാസ്വറൂൻ, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു കാണുന്നില്ലല്ലോ, സഹായിക്കുന്നില്ലല്ലോ. ഭൂമിയിൽ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നവർ എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? യഥാർത്ഥത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ടും അവർക്ക് അവർ പൂർണ്ണമായും നിസ്സഹായരാണെന്നതും അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഫയക്കൂനുൽ മസ്ഊലു അൻഹു ഷൈഅൻ വാഹിദൻ വഹിയ അന്നഹും യഖിഫൂന വയസ്അലൂന ഹാദസ് സുആൽ. മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു, അവർ ചോദിക്കപ്പെടുന്നത് ഈ കാര്യത്തെക്കുറിച്ചാകുന്നു, എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത് എന്ന്. എന്നിട്ട് യുഖാലു ദാലിക തൗബീഖൻ വതഖരീഅ, ഇത് പറയുന്നത് അവരെ ഇകഴ്ത്താൻ വേണ്ടിയാണ്, അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഫൽ ആയത്തു ഫിൽ ഹഖീഖ മുഹ്തമലത്തുൽ മഅനയൈൻ, ഈ രണ്ട് അർത്ഥത്തിലും അഥവാ തങ്ങളുടെ വാക്കുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ചെയ്ത ഗുരുതരമായ തെറ്റായ ഷിർക്കിനെക്കുറിച്ചും മതത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനത്തെക്കുറിച്ചും ആണ് അവർ ചോദിക്കപ്പെടുക എന്നും, അല്ല തൊട്ടുശേഷമുള്ള വചനത്തിൽ പറയുന്ന നിങ്ങളെന്താണ് പരസ്പരം സഹായിക്കാത്തത് എന്ന കാര്യമാണെന്നും ആകാവുന്നതാണ്. കുൻതും ഫിദ്ദുനിയാ തതനാസ്വറൂന, നിങ്ങൾ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായം ചെയ്തിരുന്നല്ലോ. വല്ലദി യൻസുറുഹും, നിങ്ങൾ പരസ്പരം സഹായിച്ചിരുന്നല്ലോ, എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? വ അന്നഹും കാനു യഖൂലുന ഫിദ്ദുനിയാ അം യഖൂലുന നഹ്നു ജമീഉം മുതസിർ. സൂറത്തുൽ ഖമറിലെ 44-ാമത്തെ വചനം, അതല്ല അവർ പറയുന്നുവോ നഹ്നു ജമീഉൻ, ഞങ്ങളെല്ലാവരും മുൻതസിർ, സ്വയം സഹായിക്കാൻ കഴിവുള്ളവരാകുന്നു, ഞങ്ങൾ സംഘടിതരും സഹായിക്കാൻ കഴിവുള്ളവരുമാകുന്നു, ഒരാളുടെയും സഹായം ഞങ്ങൾക്കാവശ്യമില്ല എന്ന് അവർ പറയുന്നുവോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ, നിങ്ങളെന്തേ ഈ പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? അതുപോലെ തന്നെ അൽ ആബിദൂന യൻസുറൂന ഹാദിഹിൽ അസ്സുനാമ, ഈ ആരാധിക്കുന്നവർ തങ്ങളുടെ ആരാധ്യന്മാരെയാണ് സഹായിച്ചിരുന്നത്. സൂറത്ത് യാസീനിൽ കാണാം, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദും മുഹ്ദറൂൻ. യഥാർത്ഥത്തിൽ തങ്ങൾക്ക് സഹായം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്ന ആരാധ്യന്മാരെ ഇവരാണ് സഹായിക്കുന്നത്. അവരെ മഹത്വപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രത്യേകം സംരക്ഷണം വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഈ മനുഷ്യരാണ്, വിഡ്ഢികളായ മനുഷ്യർ. അതാണ് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ലാ യസ്തതീഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ ആരാധിക്കുന്നത്, ആർക്കു മുമ്പിലാണോ ഭജനമിരിക്കുന്നത്, ആ ശക്തികൾക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. വഹും, മാത്രമല്ല ഈ ആരാധ്യന്മാർ ആരാധിക്കുന്നവർ, ലഹും ജുന്തും മുഹ്ദറൂൻ, ആരാധ്യന്മാർക്ക് സേവനം ചെയ്യുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സൈന്യമാകുന്നു. ഇത് ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ഏത് മനുഷ്യൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇന്ന് അള്ളാഹുവല്ലാത്ത പല ശക്തികളും തങ്ങൾക്ക് സഹായം ചെയ്യും, ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നാളെ പരലോകത്ത് ഒരു ചെറിയ സഹായം പോലും ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടിയും ചെയ്യാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നു. തുടർന്ന് 26-ാമത്തെ വചനം, ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. ബൽ എന്നാൽ, പക്ഷേ, ഹും അവർ, അൽ യൗമ ഇന്ന്, അഥവാ ഖിയാമത്ത് നാളിൽ, മുസ്തസ്ലിമൂൻ, കീഴൊതുങ്ങിയവരാകുന്നു. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി, അനുസരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഇസ്തസ്ലമ യസ്തസ്ലിമു ഇസ്തിസ്ലാമൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുൻകാദൂന, അവര് അള്ളാഹുവിന് അല്ലെങ്കിൽ കീഴൊതുങ്ങിയവരാണ്, കീഴൊതുക്കം കാണിക്കുന്നവരാണ്. അതില്ലാ, അതേപോലെ തന്നെ നിന്ദ്യന്മാരായിരിക്കുന്നു. നിസ്സാരന്മാരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ വണക്കവും വിനയവും കാണിക്കുകയല്ല. ഇനി തങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഇനി തങ്ങളെ ഒരാളും രക്ഷിക്കുകയില്ല എന്ന നിസ്സഹായത ബോധ്യപ്പെട്ടതാണ് അവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഐ മുൻഖാദൂന ലിഹുക്മില്ലാഹ് ഫീഹിം, തങ്ങൾക്ക് അല്ലാ വിധിച്ചിരിക്കുന്ന കാര്യത്തിൽ അവർ അതിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ജസാഅൻ, അല്ല കൊടുത്ത പ്രതിഫലമായിട്ട്. വലഹുക്കുമുല്ലാഹി ഫീഹിം ഖദറാ, അള്ളാഹുവിൻ്റെ വിധി എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹിൻ്റെ ഹുക്കും എന്നത് അള്ളാഹ കണക്കാക്കിയ കാര്യമാണ്. വകാനു ഫി ദുനിയ മുസ്തക്ബിരീൻ, ഈ ആളുകൾ അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിച്ചിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരുന്ന ആളുകൾ. വകാനു ഫി ദുനിയ മുസ്തക്ബിരീൻ, അവർ അഹങ്കാരം കാണിക്കുന്നവരായിരുന്നു. ലാ യഖ്ബലൂന അൽഹഖ, സത്യം അവർ സ്വീകരിച്ചിരുന്നില്ല. ബൽ യുജാദിലൂന വയുഖദ്ദിമൂന റിഖാബഹും ലിൽഖത്ലി ദിദ്ദൽ ഹഖി, അവർ തർക്കം നടത്തിയിരുന്നു. ഈ സത്യം സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന നിലയിൽ ഈ സത്യത്തിനെതിരെ അവർ യുദ്ധത്തിന് പോലും തയ്യാറായിരുന്നു. വൽ ഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സത്യം വന്നു കിട്ടിയപ്പോൾ, തങ്ങൾക്ക് സത്യം ലഭിച്ചപ്പോൾ ആ സത്യത്തിനെതിരിൽ പട നയിക്കാൻ, ആ സത്യവുമായി വന്നവരെ വകവരുത്താൻ തയ്യാറായവരാണവർ. ലാകിന്നഹും, പക്ഷേ അവർ ഫിൽ ആഖിറത്തി മുസ്തസ്ലിമൂൻ, പരലോകത്ത് അവർ വഴിപ്പെട്ടവരായിരിക്കും, കീഴൊതുക്കം കാണിക്കുന്നവരായിരിക്കും. അതാണ് ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, എന്നാൽ അവർ ഇന്ന് കീഴൊതുക്കം കാണിക്കുന്നു. ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിക പ്രമാണങ്ങളെ അഹങ്കാരപൂർവം അവഗണിക്കുന്ന, അതിനൊക്കെ നിഷേധിച്ചു തള്ളുന്ന ആളുകൾ പോലും നാളെ റബ്ബിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് എന്തും കേൾക്കാൻ സന്നദ്ധരാകുന്ന കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വരിക. 27-ാമത്തെ വചനം, വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, വഅഖബല ബഅദുഹും അലാ ബഅദി, അവർ പരസ്പരം മുന്നിടും. യതസാഅലൂൻ, പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ട്. അഖബല എന്ന് പറഞ്ഞാൽ മുന്നിട്ടു. അഖബല യുഖബിലു ഇഖബാലൻ. അതേപോലെ തന്നെ ബഅദ് എന്ന് പറഞ്ഞാൽ ചിലർ. ബഅദുഹും അലാ ബഅദിൻ, അവർ പരസ്പരം, അവർ അന്യോന്യം, അവർ ചോദ്യം ചെയ്യാൻ, പരസ്പരം ചോദിക്കാൻ തയ്യാറാകും. അതാണ് തസാഅല യതസാഅലു തസാഉൽ എന്ന് പറഞ്ഞാൽ. തസാഅല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അതിൻ്റെ മുദാരിഅ രൂപമാണ്, വർത്തമാനകാലക്രിയയാണ് യതസാഅലു. അതുപോലെ തന്നെ അതിൻ്റെ മസ്ദറാണ് തസാഉൽ, പരസ്പരം ചോദ്യം ചെയ്യൽ. ഇവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ വചനത്തിൽ അൽ മുറാദു ബിൽ ബഅദിൽ അവ്വൽ അൽ അസാഗിർ, മുഫസ്സിരീങ്ങൾ പറയുന്നു ഈ പറഞ്ഞ ആദ്യത്തെ ബഅദ് എന്ന് പറഞ്ഞതും രണ്ടാമത്തെ ബഅദ് ബഅദുഹും അലാ ബഅദിൻ എന്നതിലെ ആദ്യം പറഞ്ഞ ചിലർ എന്നത് അൽ അസാഗിർ, അഥവാ വളരെ സമൂഹത്തിലെ താഴ്ന്ന പടിയിലുള്ള ആളുകളെക്കുറിച്ചായിരുന്നു. അത്താബിഊൻ, നേതാക്കന്മാരെ അന്ധമായി പിൻപറ്റിയവർ. വൽ മുറാദു ബിൽ ബഅദി സാനി, രണ്ടാമത്തെ ബഅദ് അലാ ബഅദിൻ എന്ന് പറഞ്ഞ ബഅദ് അൽ അകാബിറു അൽ മുത്തബഊൻ, പിന്തുടരപ്പെട്ടവർ. ആരെയാണോ ഇവർ പിന്തുടർന്നിരുന്നത് അവരെക്കുറിച്ചാണ് ആ രണ്ടാമത് പറഞ്ഞ ബഅദ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദ്കുറു തആല അന്നൽ കുഫാറ യതലാവമൂന ഫി അറസാത്തിൽ ഖിയാമ, സത്യനിഷേധികൾ അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ, അതിൻ്റെ രംഗത്ത് വെച്ച്. കമാ യതഖാസമൂന ഫി ദറകാത്തിന്നാർ, നരകത്തിൻ്റെ വ്യത്യസ്ത തട്ടുകളിൽ വെച്ച് തമ്മിൽ അവർ തർക്കിക്കുന്നത് പോലെ. അതും ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ് നൽകുന്നത്. ഖിയാമത്ത് നാളിൽ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിയും. ഇവിടുന്ന് നേതാക്കന്മാരാണ് അനുയായികളെ വഴി പഴപ്പിക്കുന്നത്. ആ നേതാക്കന്മാരെന്തു പറയുമ്പോഴും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന അവർ പറയുന്നത് പ്രമാണബദ്ധമായ കാര്യമാണോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യം തന്നെയാണോ, അല്ല അതിനെതിരാണോ എന്ന് പോലും ചിന്തിക്കാതെ അമിതമായ സ്നേഹം കാണിച്ചുകൊണ്ട് അവരെ പിൻപറ്റുന്നവർ, ദുനിയാവിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്ന നേതാക്കൾ. പക്ഷേ ഈ നേതാക്കൾ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അനുയായികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണമെന്നത് ഈ വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരാളെയും അന്ധമായി പിന്തുടരരുത്, പിൻപറ്റരുത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമല്ലാതെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കരുത്, അനുസരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ നേതാക്കന്മാർ പറയുന്നത് അത് പ്രമാണത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ വഴിപഴച്ചവരായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. അതുകൊണ്ട് മുഫസ്സിറീങ്ങൾ പറയുന്നു, ഫസ്വാറു ബഅദ അൻകാനു ഫിദ്ദുനിയ അലാ വഫാഖിൻ വ അഖില്ലാഉ സ്വാറു ഫിൽ ആഖിറത്തി അഅദാ. ദുനിയാവിൽ ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരലോകത്ത് വെച്ച് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും, നിന്റെ കൂടെ കൂടിയിട്ടല്ലേ എനിക്ക് ഗതികേടുണ്ടായത്, നിങ്ങളല്ലേ ഞങ്ങളെ വഴിപഴപ്പിച്ചത് എന്ന് നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് അനുയായികൾ സംസാരിക്കും, തർക്കിക്കും. അത് കാണുമ്പോൾ നേതാക്കൾ പറയും, നിങ്ങൾ എന്തിന് ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബോധവാന്മാരാകണമെന്ന നിലക്കാണ് ഇത് മുൻകൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്ത് സുഖ്റുഫിൽ കാണാം, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരസ്പരം ശത്രുക്കളായിട്ട് മാറും. ഈ ദുനിയാവിൽ വെച്ച് ആത്മമിത്രങ്ങളായി ജീവിച്ച ആളുകൾ ശിർക്കിലും കുഫറിലും തോന്നിവാസത്തിലുമൊക്കെ പരസ്പരം ആത്മമിത്രങ്ങളായി കഴിഞ്ഞുകൂടിയവർ പരലോകത്ത് വെച്ച് കൊണ്ട് പരസ്പരം ശത്രുക്കളായിട്ട് മാറും, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകളൊഴികെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മളുടെ കാര്യം, പരലോകത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായി തന്നെ കാണുക. ഒരാളെയും അന്ധമായി സ്വീകരിക്കാതിരിക്കുക. ഖുർആനും ഹദീസുമാകണം നമ്മുടെ പ്രമാണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സോഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകനൊരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത് ആരാണെന്ന് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത് ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖത്തമുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഐഖലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
1: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയാ 112 വരെയുള്ള വചനങ്ങൾ ആണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: നിങ്ങൾ കേട്ടത് തെൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയ 112 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണ്. ഇവിടെ ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനൊക്കെ ശേഷം ഇൻസാനു, നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അലാ അൻ മദ് മുംഫസിൽ, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ചു വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ്അനു അയ്യാന യുമിൽ. ഇനി നമുക്ക് ഓതാം.

അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ, ബി യൗമി യാക്ക് ഫത്തഹൻ. പലപ്പോഴും നമ്മളെ ആൾക്കാർ മാലിക് യൗമുദ്ദീൻ, ഫാത്തിഹിലുള്ള മാലിക് യോ യോ നോതും, ഓ യോ യോ എന്നല്ല യാന്നാണ്, യൗമി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക് ദിവസേന ഫർള് നമസ്കാരങ്ങളിൽ തന്നെ 17 പ്രാവശ്യം ഓതേണ്ടതാണ്. അപ്പം അതിലെ ഉച്ചാരണവും പരമാവധി കൃത്യമായിരിക്കാൻ ഒരു ജാഗ്രത പുലർത്തണം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ മാലിക്ക് മാലിക്ക് യൗമി, യൗമി അല്ല യൗമി, യ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ

ഇപ്പൊ ഈ ഊതിയ അഞ്ചായത്തും അവസാനം താ കൊണ്ട് അതുപോലെ അവസാനം ഹാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബനാന ഒരു ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഉണ്ടാകണം, ശ്രദ്ധിക്കുക കേട്ടോ.

0: അങ്ങനെ തന്നെ യൗം ഇപ്പൊ ശരിയായി. യസ് ഒന്നുകൂടി, യസ് അലു അയ്യാന യൗമുൽ ഖിയാമ. പിന്നെ ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖസഫൽ ഖമർ വജുമി അശ്ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു, വീണ്ടും ഇൻസാനു ഇഖ്ഫാ തന്നെയാണ്. യൗമ ഇദിൻ, അവിടെയും യൗമ വരുന്നുണ്ട്. പിന്നെ യൗമ ഇദിൻ തൻവീന് ശേഷം ഹംസയാണ്, അപ്പൊ ഇളഹാറ്. ഹൈനൽ മഫർ കല്ല ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖർ എന്നാണ്. അപ്പൊ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ, അത്
1: യൗമ ഇദിനിൽ മുസ്തഖർ.
0: യുനബ്ബഉൽ ഇൻസാനു, വീണ്ടും ഇൻസാൻ ഇഖ്ഫാ നുൻ സാക്കിനക്ക് ശേഷം സീന്. യൗമ ഇദിൻ അവിടെ തൻവീന് ശേഷം ബാ ആണ്. തൻവീന് ശേഷം ബാ വന്നാൽ നൂൻസാക്കിനൊക്കെ ശേഷവും തൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടുകൂടി ഓതണം. അവിടെ ഒരു മീം മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. വിമാ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖ മആദീറ. നോക്കാം, നമുക്ക് ഓതാം. فإذا برق البصر
1: فإذا برق البصر
0: وخسف القمر
1: وخسف القمر
0: وجمع الشمس والقمر
1: وجمع الشمس والقمر
0: قاف കുറച്ചു ഉച്ചാരണം. قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി.
1: وجمع الشمس والقمر

0: ആ ഇനി അടുത്തതിൽ നോക്കാം. വഹ്റുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്ത്.

0: الحق ذلك بما عصوا وكانوا يعتدون.
1: وإذ قلتم يا موسى ഇവിടെ وإذ قلتم അല്ല وإذ قلتم وإذ അതുപോലെ قاف ذالم قاف ശ്രദ്ധിക്കണം وإذ قلتم يا موسى لن نصبر ساكنة نون ششم نون ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൻ ലൻ നസ്ബിറ രണ്ട് ഹർക്കത്തിന്റെ തോതിൽ അവിടെ ഗുന്ന ചെയ്യണം ലൻ നസ്ബിറ അതുപോലെ സ്വാദാണ് ലൻ നസ്ബിറ അല്ല സ്വാദ് ലൻ നസ് എസ് സാ സി സു എസ് ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം ലൻ നസ്ബിറ അലാ ത്വആമിൻ ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ത്വആമല്ല ത ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കനപ്പിച്ച് ഉച്ചരിക്കണം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം അലാ ത്വആമിൻ ത്വആമിൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം ത്വആമിൻ വ തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ത്വആമിൻ വാഹിദിൻ ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം വാഹിദിൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന തൻവീനോ നൂനുസാകിനക്കോ ശേഷം ഫ വരുമ്പോൾ ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഇദ്ഗാം പോലെ ആവരുത് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കൽ വാഹിദിൻ ഫ ഫ ഫദഉ ലന ഫദഇ ദാലിന് ഖൽഖല ഫദ സുക്കൂനാണ് ഫദഉ ഐൻ ദമ്മ വദഉ ഫദഉ ലന ഫദഉ ലന റബ്ബക യുഖ്രിജ് ലന യുഖ്രിജ് ജീമിനെ ഖൽഖല ചെയ്യണം യുഖ്രിജ് ലന മിമ്മ മീമിന് ശദ് മണിക്കണം മിമ്മ തുംബിതു സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം ഇഖ്ലാബ് തുംബിതുൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം തുംബിതുൽ അർദു തുംബിതുൽ അർദല്ല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കുക അതുപോലെ ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം അതുപോലെ ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം അർദു ദ മിൻ ബഖലിഹ ഇവിടെയും സാക്കിന നൂനു ശേഷം ബ ഇഖ്ലാബ് ചെയ്യണം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിൻ ബഖലിഹ അതുപോലെ ഖാഫ് മിൻ ബഖ് ബഖ് ഖൽഖല ചെയ്യണം മിൻ ബഖലിഹ വഖിഫാഇഹ ഇവിടെ മദ് മുത്തസിലാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം അതോടൊപ്പം വഖിഫ ഫ സീനല്ല വഖിസാഇഹ എന്ന് പറയരുത് വഖിഫ ഫ വഖിഫാഇഹ വഫൂമിഹ وعدسها وبصلها صاد وبصص وبصلها قال أتستبدلون الذي قال أتستبدلون أتستب بائن قلقل شيئا أتستبدلون الذي الذي الذي الذي هو هو ها تنظر تعالى باغم هو الذي هو ادنى ادنى دالنا خلقل ചെയ്യണം ادنى بالذي هو خير ഇവിടെ നിർത്തുമ്പോൾ خير റായിനെ തർഖീഖ് ചെയ്യണം അതുപോലെ മദ് ചെയ്യണം ഏതുപോലെ ലീലാഫ് ഖുറൈഷ് പോലെയുള്ള മദ്ലീൻ അപ്പോൾ ഇവിടെ خير ഇങ്ങനെ خير എന്ന് വഖഫ് ചെയ്യരുത് خير അല്ല خير ഇഹ്ബിതു ഇവിടെ ഇഹ്ബിതു ഹംസക്ക് വസലിൻ്റെ ഹംസയാണ് അതിന് കെസർ നൽകിക്കൊണ്ടാണ് വായിക്കുന്നത് ഇഹ്ബിതു ഇഹ്ബിതു സുക്കൂനോ അല്ലെങ്കിൽ അഹ്ബിതു ഫതഹൊന്നുമല്ല ഇ കെസറുള്ള ഹംസ ഇഹ്ബിതു അതുപോലെ ഹ ഇ ത ഇതെല്ലാം മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇഹ്ബിതു മിസ്റൻ സാദ് മിസ്റൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം فإن لكم فإن نون مشدغن لكم ميم ساكنك ശേഷം ميم ഇദ്ഗാം മുതമാസിലൈൻ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം لكم سألتم وضربت ض وضربت عليهم വദുരിബത്ത് എന്നല്ല, വദുരിബത്ത് അലൈഹിമുദ്ദില്ല, ദില്ല ദില്ല അല്ല, അദ്ദില്ല. വദുരിബത്ത് അലൈഹിമുദ്ദില്ല, അദ്ദില്ലതു വൽ മസ്കനതു വബാഉ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വബാഉ ബിഗദബിൻ, ബിഗദബിൻ ഗ ബിഗ, അതുപോലെ ദ ضاد بغضب مي تنوين ششم ميم تنوينين ميم ليك ادغام چيد من چوندو چريكنم من الله ذلك بانهم ذلك ذلك لا ذلك بانهم نون شدند منيكنم كانوا يكفرون بايات الله يكفرون بايات الله ويقتلون ويق قاف قلقل تيانا ويقتلون النبيين نون مشدغن النبيين بغير الغ توندر مغل باغم بغير الحق وقف جيم الصدق إبدا وقف جيم بول حق الحق إن كرتي من قلقل إبدا إتوم بين ولي روب الحق ذلك بما عصوا عين صاد عين صاد مخرج صدقكم عصوا عين തൊണ്ടയുടെ മധ്യഭാഗം صاد استعلاء അക്ഷരം സ്വരബാരത്തിൽ ഉച്ചരിക്കും عصوا അതുപോലെ സുക്കൂനുള്ള വാവിന് ശേഷം വ ഇദ്ഗാം ചെയ്യണം ഒന്നാമത്തെ വാവിനെ അടുത്ത വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാമു തമാസിലൻ عصوا عصوا ഇങ്ങനെയാണ് പറയുക عصوا എന്നല്ല عصوا എന്ന് ശേഷം വ അല്ല അസൗ വകാനു എന്നാണ് പറയേണ്ടത് വകാനു യഅതദൂൻ ഐൻ യഅതദൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വ

0: സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്ത്. ബറക്കല്ലാഹു ഫീകും ജമീഅ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 501 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ സഅദ് അൽ ഖാമിദിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 501-ൽ നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിച്ച സഅദ് അൽ ഗാമിദിയാണ് ഇന്ന് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരുഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 124 മുതൽ 134 കൂടിയ വചനങ്ങളും, ഒപ്പം സൂറത്തു ഇബ്രാഹീമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് മഹർ അൽ മുഅഖിലി.

0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 124 മുതൽ 134 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഇബ്രാഹിമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖിലി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യിന ഒപ്പം സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുല്ല അൽ ഖുറാഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: في العقد ومن شر حاسد إذا حسد.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം, അഷ് ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസാഇലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി, മലയാളത്തിലെ ആധികാരിക ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ സൂറ അൽ ബഖറ 94 മുതൽ 98 വരെ വചനങ്ങളാണ് ഇപ്പോൾ തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
2: വചനം 94.
3: ഖുൽ, പറയുക, ഇൻ കാനത്, ആണെങ്കിൽ, ആയിരുന്നാൽ, ലക്കും, നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറത്തു, പരലോകഭവനം, ഇന്ദല്ലാഹി, അള്ളാഹുവിങ്കൽ, ഖാലിസതൻ, മാത്രമായി, മിന്ദൂനി, കൂടാതെ, പുറമേ, അന്നാസി, മനുഷ്യരെ, ഫതമന്നൗ, എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ, അൽ മൗത്ത, മരണം, മരിക്കാൻ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: നബിയെ പറയുക, പരലോകഭവനം മറ്റുള്ള മനുഷ്യരെ കൂടാതെ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. വചനം 95.
1: വലൻ യതമന്നൗഹു, അവർ അതിന് കൊതിക്കുകയേ ഇല്ല. അബദൻ, ഒരു കാലത്തും. ബിമാ ഖദ്ദമത്, മുൻ ചെയ്തത് നിമിത്തം. ഐദീഹിം, അവരുടെ കൈകൾ. വല്ലാഹു, അല്ലാഹു. അലീമുൻ, വളരെ അറിയുന്നവനാണ്. ബിൽ ളാലിമീൻ, അക്രമികളെ പറ്റി.
2: വലൻ യതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിൽ ളാലിമീൻ.
0: അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ. അല്ലാഹു അക്രമികളെപ്പറ്റി ശരിക്ക് അറിയുന്നവനാകുന്നു. വചനം 96.
1: വല തജിദന്നഹും, തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസ്വന്നാസി, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവരായി. അലാ ഹയാത്തിൻ, ജീവിതത്തിന്. വമിനല്ലദീന, യാതൊരു കൂട്ടരെക്കാളും. അഷ്റക്കു, അവർ ശിർക്ക് സ്വീകരിച്ചു. യവദ്ദു, മോഹിക്കുന്നു. അഹദുഹും, അവരിലൊരാൾ. ലൗ യുഅമ്മറു, അവന് ദീർഘായുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അൽഫസനത്തിൻ, 1000 കൊല്ലം. വമാഹുവ, അതല്ല താനും. ബിമുസഹ്സിഹി, അവനെ അകറ്റിക്കളയും. മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന്. അൻ യുഅമ്മറ, അവന് ദീർഘായുസ് നൽകപ്പെടൽ. വല്ലാഹു, അല്ലാഹു. ബസീറുൻ, കണ്ടറിയുന്നവരാണ്. ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.
2: വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസനഹ്.

0: നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തിന് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഒരാൾ അഥവാ ഓരോരുത്തൻ മോഹിക്കുന്നു തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവന് ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ലതാനും. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: 94 മുതൽ 96 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അദ്ദാറുൽ ആഖിറ അഥവാ പരലോക ഭവനം കൊണ്ടുദ്ദേശം സ്വർഗമത്രേ. സ്വർഗം തങ്ങളുടെ കുത്തകാവകാശമാണെന്നും മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കയില്ലെന്നും തങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും മക്കളുമാണെന്നുമൊക്കെ യഹൂദികൾ വാദിക്കുന്നു. ക്രിസ്ത്യാനികളിലുമുണ്ട് ഈ വാദങ്ങൾ. 2:80, 2:111, 5:20 നോക്കുക. ഈ വാദത്തെ അള്ളാഹു അടിയോടെ ഗണ്ണിക്കുകയും കളവാണെന്നത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. സത്യമായും ആത്മാർത്ഥതയോടുകൂടിയുമാണ് അവർ ഈ വാദം പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവരൊന്ന് മരിക്കുവാൻ കൊതിക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു മതിയാക്കുന്നില്ല. ഒരു കാലത്തും അവരതിന് തയ്യാറാകുകയില്ലെന്നു കൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അത്രയുമല്ല, എല്ലാ മനുഷ്യരെക്കാളും പരലോകത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളേക്കാൾ പോലും ജീവിക്കുവാനുള്ള ആഗ്രഹമാണ് അവർക്കുള്ളതെന്നും ഒരുപക്ഷെ 1000 കൊല്ലത്തെ ജീവിതം അവരിൽ ആർക്കെങ്കിലും ലഭിച്ചാൽ തന്നെയും അതുകൊണ്ട് അവന് ശിക്ഷയ്ക്ക് യാതൊരു ഒഴിവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഫത്തമന്ന ഉൽ മൗത്ത് അഥവാ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവർ അവരുടെ മനസ്സുകൊണ്ട് മോഹിക്കുക എന്നാവാൻ തരമില്ല. കാരണം മനസ്സിൽ ഒട്ടും മോഹമില്ലാതെ തന്നെ ഞങ്ങൾ മോഹിക്കുന്നു എന്ന് അവർ പറയുന്ന പക്ഷം അത് കളവാണെന്ന് സ്ഥാപിക്കുവാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തമന്നൗ അഥവാ നിങ്ങൾ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ സാരം 2 പ്രകാരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിരിക്കുന്നു. 1, ഞങ്ങൾ മരിച്ചാൽ നന്നായേനെ എന്ന് അവർ വായകൊണ്ട് പറയുക എന്നാണ് ഉദ്ദേശം. ഖുർആന്റെ വാക്കിനോട് കൂടുതൽ യോജിച്ചത് ഇതാണെന്നും ഇതിനാണ് മുൻഗണന നൽകേണ്ടതെന്നുമാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. 2, മുസ്ലിങ്ങളും യഹൂദികളുമാകുന്ന ഇരുകക്ഷികളിൽ അസത്യവാദിയായ കക്ഷി ഏതാണോ ആ കക്ഷി മരണമടയട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറാകുക എന്നാണ് സാരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഇതാണ്. ഇതനുസരിച്ച് ഇത് യഹൂദികളോടുള്ള ഒരു മുബാഹല അഥവാ അന്യോന്യം ശാപപ്രാർത്ഥന നടത്തലിനുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. അടിക്കുറിപ്പ്: ഇരുകക്ഷികളിൽ വ്യാജവാദിയായ കക്ഷി ഏതാണോ അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപത്തിനും ശിക്ഷയ്ക്കും വേണ്ടി ഇരുകൂട്ടരും പ്രാർത്ഥിക്കുന്നതിനാണ് മുബാഹല എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ ഒരു മുബാഹലക്ക് ആഹ്വാനം ചെയ്ത വിവരം ആലു ഇമ്രാൻ 61 വെച്ച് കാണാവുന്നതാണ്. വിശദീകരണം തുടരുന്നു. ഇബ്നു കസീർ റഹ്മഹുല്ല ശരിവച്ചിരിക്കുന്നത് ഈ അഭിപ്രായമാകുന്നു. 1 അഭിപ്രായത്തെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. വിമർശനത്തിൻ്റെ ചുരുക്കം ഇതാകുന്നു: ആ വ്യാഖ്യാനം യഹൂദികൾക്കെതിരിൽ ന്യായീകരിക്കാവതല്ല. അവരുടെ വാദത്തിൽ അവർ സത്യവാന്മാരാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ മരണത്തിന് കൊതിച്ചു കൊള്ളണമെന്നില്ല. മരണമോഹവും നന്മയും തമ്മിൽ അഭേദ്യമായ ബന്ധമൊന്നുമില്ല. എത്രയോ നല്ല മനുഷ്യർ മരണപ്പെടുവാൻ മോഹിക്കാത്തവരായുണ്ട്. കൂടുതൽ പദവികൾ ലഭിക്കുവാനായിരിക്കും അവരുടെ മോഹം. ആയുസ് വർദ്ധിച്ചു കിട്ടുകയും കർമ്മം നന്നായിരിക്കുകയും ചെയ്തവനാണ് നിങ്ങളിൽ വെച്ച് ഉത്തമൻ എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. യഹൂദികൾ ഇങ്ങനെ പറയുവാനും ഇടയുണ്ട്. മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വർഗാവകാശികളാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, എന്നിട്ടും നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ മരിക്കുവാൻ കൊതിക്കുന്നില്ല. എന്നിരിക്കെ നിങ്ങൾക്ക് ബാധകമാകാത്ത ആ കാര്യം ഞങ്ങൾക്ക് ബാധകമാക്കുന്നതെങ്ങനെ? പ്രസ്തുത വ്യാഖ്യാനത്തിൻ്റെ ന്യൂനതയാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വ്യാഖ്യാനപ്രകാരം ഈ ദോഷമൊന്നുമില്ല. നിങ്ങൾ സ്വർഗാവകാശികളും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമൊക്കെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുബാഹലക്ക് തയ്യാറാകുവിൻ. അഥവാ രണ്ടു കൂട്ടരിൽ വ്യാജവാദിയായ കക്ഷി ഏതാണെങ്കിൽ അവർ മരണമടയട്ടെ എന്ന് പ്രാർത്ഥന നടത്തുക എന്നാണ് ആ വ്യാഖ്യാനത്തിൻ്റെ താൽപ്പര്യം. മുബാഹല വ്യാജവാദികളെ തീർച്ചയായും നശിപ്പിക്കുമെന്ന് യഹൂദികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരതിന് തയ്യാറായില്ല. ഈ മുബാഹലക്ക് തമന്ന അഥവാ കൊതിക്കുക എന്ന് പറയുവാൻ കാരണം അസത്യത്തിൻ്റെ കക്ഷിയെ അള്ളാഹു നശിപ്പിച്ചാൽ നന്നായേനെ എന്ന് സത്യത്തിൻ്റെ കക്ഷിക്ക് കൊതിയുണ്ടാകുന്നതാണ്. വ്യക്തമായ തെളിവുള്ളപ്പോൾ വിശേഷിച്ചും. ഏതായാലും യഹൂദികൾ ഈ വെല്ലുവിളിയെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ധൈര്യപ്പെടുകയില്ലെന്ന് അള്ളാഹു തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യതയ്ക്ക് 1 അല്ല 2 തെളിവുകൾ തന്നെ ഈ വെല്ലുവിളി ഉൾക്കൊള്ളുന്നു. യഹൂദികളോടുള്ള ഈ വെല്ലുവിളി സൂറത്തുൽ ജുമുഅയിലും ആവർത്തിക്കപ്പെട്ടു കാണാം. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ.
0: വചനം 97.
2: ഒൽ പറയുക, മൻ കാന ആരെങ്കിലുമാണെങ്കിൽ അദുവൻ ശത്രു ലിജിബിരീല ജിബിരീലിന് ഫ ഇന്നഹു എന്നാൽ അദ്ദേഹം നസ്സലഹു അതിനെ അവതരിപ്പിച്ചു അലാ ഖൽബിക നിന്റെ ഹൃദയത്തിൽ ബിഇദ്നി ഉത്തരവ് പ്രകാരം അനുമതി പ്രകാരം അല്ലാഹി അല്ലാഹുവിൻ്റെ മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട് ലിമാ ബൈനയദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിനെ വഹുദൻ മാർഗദർശനമായും വബുഷ്ര സന്തോഷവാർത്തയായും ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്.

0: നബിയെ പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, എന്നാൽ അദ്ദേഹമത്രേ അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അത് അഥവാ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായിക്കൊണ്ടും. വചനം 98.
1: മൻ കാന, ആരെങ്കിലുമായാൽ, അദുവൻ, ശത്രു, ലില്ലാഹി, അള്ളാഹുവിന്, വ മലായികതിഹി, അവൻ്റെ മലക്കുകൾക്കും, വ റുസുലിഹി, അവൻ്റെ റസൂലുകൾക്കും, അവൻ്റെ ദൂതന്മാർക്കും, വ ജിബിരീല, ജിബിരീലിനും, വ മീക്കാല, മീക്കായിലിനും, ഫ ഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അള്ളാഹു അദുവുൻ, ശത്രുവാണ്, ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക്.

0: ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും അവന്റെ റസൂലുകൾക്കും ജിബിരീലിനും മീക്കായിലിനും ശത്രുവാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ. എന്നാൽ നിശ്ചയമായും അള്ളാഹു ആ അവിശ്വാസികൾക്ക് ശത്രുവാകുന്നു.
1: 97-98 വചനങ്ങളുടെ വിശദീകരണം. ജിബിരീൽ അലൈഹിസ്സലാം തങ്ങളുടെ ശത്രുവാണെന്നും അതിനാൽ അദ്ദേഹം കൊണ്ടുവന്നു തന്ന ഖുർആൻ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും യഹൂദികൾ പറഞ്ഞതിനെ തുടർന്നാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. ജിബിരീലിനെ ആരെങ്കിലും ശത്രുവായി ഗണിക്കുന്നുവെങ്കിൽ ഗണിക്കട്ടെ, അതിൻ്റെ ഫലം അവർക്ക് കാണാം. എന്നാൽ അവർ ഒരു യഥാർത്ഥം അറിഞ്ഞിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊത്ത് അവതരിപ്പിച്ചതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹം. ഖുർആനാകട്ടെ മുൻ വേദങ്ങളെ നിഷേധിക്കുന്നുമില്ല, അവയുടെ സത്യത സ്ഥാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടുകൂടി സത്യവിശ്വാസികൾക്ക് അത് സന്മാർഗദായകവും വമ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതുമാണ് താനും. എന്നിരിക്കെ ജിബിരീലിനോട് പകവെക്കുന്നവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതന്മാരായ ജിബിരീൽ, മീക്കായിൽ തുടങ്ങിയ മലക്കുകളോടും മനുഷ്യദൂതന്മാരായ പ്രവാചകന്മാരോടും പകവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ തനി കുഫ്രും നിഷേധവുമാണ്, അള്ളാഹു അവരുടെ ശത്രുവാകുന്നു എന്നൊക്കെയാണ് അള്ളാഹു അവരോട് പറഞ്ഞതിൻ്റെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും യഹൂദികളും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ അവിടുത്തെ പ്രവാചകത്വത്തെ സംബന്ധിച്ച ഒരു വാഗ്വാദത്തിലായിരുന്നു അവർ ജിബിരീൽ അലൈഹി സ്വലാം തങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞതെന്നും, അതല്ല ഉമറും റളിയല്ലാഹു അൻഹു അവരും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിലാണ് അതുണ്ടായതെന്നും കാണിക്കുന്ന രണ്ടു തരം റിവായത്തുകൾ കാണാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്ന സംഭാഷണത്തിലാണെന്നുള്ള റിവായത്തുകൾക്കാണ് മുൻഗണനയുള്ളത്. രണ്ടായിരുന്നാലും അവയുടെ സാരം ചുരുക്കത്തിൽ ഇതാണ്: യഹൂദികൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു, മറുപടി അവർ സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊണ്ടുവരുന്നത് ജിബിരീലാകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്. അദ്ദേഹം ഞങ്ങളുടെ ശത്രുവാണ്, ആപത്തുകളും ശിക്ഷകളുമായി വരുന്ന ആളാണ് അദ്ദേഹം. മീക്കായിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി, റഹിമഹുല്ല മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ളതിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ വന്ന വിവരം അറിഞ്ഞ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു തിരുമേനിയുടെ അടുക്കൽ വന്നു. പ്രവാചകന്മാർക്കല്ലാതെ മറുപടി പറയുവാൻ കഴിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അല്പം മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം എനിക്ക് അവയെക്കുറിച്ച് വിവരം നൽകിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിബ്രീലോ, അദ്ദേഹം യഹൂദികളുടെ ശത്രുവാണ്. അപ്പോൾ തിരുമേനി ഈ വചനങ്ങൾ ഓതി. തിരുമേനിയുടെ മറുപടി കേട്ട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. ഇമാം അസ്ഖലാനി റഹിമഹുല്ല ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ സംഭാഷണത്തിന് മുമ്പ്.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ലഹു അവനുണ്ട്. തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്. വലിയ എനിക്കുണ്ട് നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം ഇതാ, എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്. എന്റെ പിടയാടിനെ, ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്. ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷെ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713 ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷെ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയം

0: ജീവിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: قال لقد ظلمك بسؤال

0: അസ്ഹാബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലുമ്മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അല്ലാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖി മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നെ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിത്തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫീ സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റ, നാം അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84 ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90 ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിആ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അല്ല ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദുബില്ല. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക്ക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം, അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: തുടർന്ന് നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരികളുടെ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സുറ അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആനിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസ് ആണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅക്കലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9 ജുസ് ആണ് ഇന്ന് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ ചെറിയ ഒരു ആയത്താണ് നമ്മൾ ഇൻഷാല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 53-ാമത്തെ ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് വലിയ ആയത്താണ്. നന്നായി റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ തവണ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഫ്ളുൽ ഖുർആനിലൂടെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുന്നുള്ളൂ. ബാക്കി സൂറത്തിൻ്റെ തുടക്കം മുതലൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 53-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 54-ാമത്തെ ആയത്തിൻ്റെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: تخفوه فإن
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് റേഡിയോ തെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിഗളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തെൻസിയിൽ നമുക്ക് അവസരമൊരുക്കുന്നു. ഇന്നത്തെ തെൻസിയിൽ സൂറത്ത് യൂനുസ് 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദ് 1 മുതൽ 123 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: بسم الله الرحمن الرحيم.
1: ألف لام را، كتاب أحكم.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇത് സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ ചവല്ലയിറ്റും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ ചവല്ലയിറ്റും. അത് അർത്ഥം മാറിപ്പോവും. സ ആണ് സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. സ സി സു സുമ്മ. സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലൈതും, തവല്ലൈതുമ്മി. മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലൈതുമ്മി. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, فلولا فضل الله, فضل ضاد, فضل الله عليكم ورحمه, ورحمته عليكم وساكنه ميمിന് ശേഷം വ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونين افيكتماكي منيكنم لكنتم لكنتم من ال ابديم ساكنه ميمين شيشم ميموند ادغام متماثلين ادغام چيد منيچوندو چريكنم لكنتم من الخاسرين ഇങ്ങനെ. അതുപോലെ ഖാസിരീൻ, ഖ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്. ലകുന്തും മിനൽ ഖാസിരീൻ. അടുത്ത ആയത്ത് വലഖദ് അലിംതുമുല്ലദീന, വലഖദ് വലഖ ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വലഖദ് അലിംതും, അലിംതുമുല്ലദീന, അലിംതുമുല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ്. ولقد علمتم الذين اعتدوا منكم, منكم اخفا بغنى അവ്യക്തമാക്കി മണിക്കണം. منكم, منكم في السبت. ഇവിടെ സാക്കിന മീമിന് ശേഷം ഫ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫിസ്സബിതി അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും കൂനു ഖിറാദതൻ, ഖിറാദതൻ ഖാസിഇൻ, കൂനു ഖിറാദതൻ. ഖിറദതൻ എന്നല്ല, റാഇന ഫതഹാണ്, സുക്കൂനല്ല. വളരെയധികം ശ്രദ്ധിക്കണം. കൂനു قيرادتا قيرادتا خ قيرادتا خاسئين خاسئين همزه خاسرين എന്ന് ഓതരുത്. خاسئين همزه خاسئين ان شاء الله ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരു അബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: ولقد خلق

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്തു ഹിജറിലെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് നായിഫ് അൽ ഉവൈദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 30-31 വചനങ്ങൾ നാം പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഫാത്തിലെ 30-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാഫാത്തിലെ 29-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സംസാരം. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ബൽ, എന്നാൽ, കുൻതും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നേതാക്കന്മാർ അനുയായികളുടെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ഇവിടെ സുൽത്താൻ എന്നതിനാണ് അധികാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുൽത്താൻ എന്നതിന് പ്രമാണം എന്നും രേഖ എന്നും അധികാരി എന്നും ഒക്കെ അർത്ഥമുണ്ട്. ലൈസലന അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഊന, അവർ പരലോകത്ത് വെച്ചുകൊണ്ട് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധപൂർവം ഞങ്ങളുടെ അനുയായികളാക്കാൻ ഞങ്ങൾ കഴിയുമായിരുന്നില്ല. ബൽ അൻതും ഇത്തബഅ്തുമൂന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തത്. ബി ഇഖ്തിയാരിക്കും വ ഇറാദത്തിക്കും, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ചാണ് അവർ പറയുന്നത്. ദുനിയാവിൽ വെച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ മറ്റു പല നിലയിലും അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് വെച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല. ഫകഅന്നഹും യഖൂലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വാക്ക് അവരുടെ സംസാരം ഏതുപോലെയുണ്ട്? ലാ തലൂമൂന വലൂമൂ അംഫുസക്കും, അല്ലേ, നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സംസാരം. ഈ നേതാക്കന്മാരും അനുയായികളും യഥാർത്ഥത്തിൽ രണ്ടു പേരും കുറ്റക്കാരാണ്. നേതാക്കന്മാർ തങ്ങൾ ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണത്താൽ രണ്ട് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. എന്നതുപോലെ തന്നെ അനുയായികൾ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും അതേപോലെ വിവേകവും അതുപോലെ തന്നെ കണ്ണും കാതുമൊക്കെ സത്യം മനസ്സിലാക്കാൻ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വിനിയോഗിച്ചില്ല എന്ന കാരണത്താൽ അവരും കുറ്റക്കാരായിരിക്കും, അവരും ശിക്ഷാർഹരായിരിക്കും എന്ന കാര്യം ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതിലൊരു കാര്യം, ത്വാഗൂൻ, നിങ്ങൾ, ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ എന്നിടത്ത്, ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ത്വഗാ എന്ന് പറഞ്ഞാൽ തജാവസൽ ഹദ്ദ്, അല്ലെ, പരിധി ലംഘിച്ചു, പരിധി മുറിച്ചു കടന്നു എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ത്വാഗീൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം? അത് നേതാക്കന്മാരാണ് അവരെ പഴപ്പിച്ചത്. അവരെന്ത് ചെയ്തു? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പ്രമാണബദ്ധമല്ലാത്ത തരത്തിൽ അവർ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹുവല്ലദി തജാവസ ഹദ്ദഹു, സൂറത്ത് ഹാഖയിലെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട്, വചനത്തിലെടുത്തു പറഞ്ഞുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇന്ന ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഈ ആയത്തിലുള്ള 30-ാമത്തെ വചനത്തിൽ ത്വാഗീൻ എന്ന ആ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ആ അർത്ഥം വരുന്ന മറ്റൊരു പദമാകുന്നു, അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച മറ്റൊരായത്താകുന്നു, വെള്ളം പരിധി ലംഘിച്ചു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ സുൽത്താൻ എന്നത് ഖുർആനിൽ തന്നെ പ്രമാണം, രേഖ എന്ന അർത്ഥത്തിലും അള്ളാഹു പ്രയോഗിച്ചത് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അതിന് ഒരു പ്രമാണവും ഒരു ആധികാരിക രേഖയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. വഫി ഹാദിഹിൽ ആയ യഅനി ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖ്ഹറുക്കും ഹത്താ തത്തബിഊന. ഇവിടെ പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവം അനുയായികളാക്കേണ്ട, നിങ്ങളെ അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. നിങ്ങൾ സ്വന്തമായി ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പറയുന്നത്. 31-ാമത്തെ വചനം
1: ഫഹഖ അലൈന ഖൗലു റബ്ബിന ഇന്നാ ലദായിഖൂൻ. ഫഹഖ അലൈന,
0: ഇവർ പറയുന്നു, അപ്പോൾ ഹഖ, ഹഖ എന്ന് പറഞ്ഞാൽ വജബ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അതെന്താണ്? ഇന്നാ, തീർച്ചയായും നമ്മൾ, ലദായിഖൂൻ, അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളും നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നവർ പറയുന്നത്. ഹഖൻ ലൈസ ഫീഹി ളുൽമുൻ വലാ ബാത്തിലുൻ, സത്യമായി തന്നെ, സത്യമായിക്കൊണ്ട്, ഹക്കായിക്കൊണ്ട്, അഥവാ ഇത് അന്യായമായ അല്ല, അതേപോലത്തെ നിരർത്ഥകമല്ല, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യം തന്നെയാണെന്നർത്ഥം. അതാണ് ഫഹഖ അലൈന, നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകുന്നു. ഖൗലു റബ്ബിന യഅനി അന്ന കുല്ലമൻ ഖറജ അൻ ത്വാഅത്തില്ലാ വകദ്ദബ ബി ആയാത്തിഹി ഫഹുവ ഫിന്നാർ. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പുറത്തു പോകുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവർക്ക് നരകം യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഖൗലു റബ്ബിന ബിൽ അദാബി, ഈ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വചനം മറ്റു പല സൂറത്തിലും കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകമാകുന്നു എന്നതാണ് റബ്ബിൻ്റെ വചനം. ഏതുപോലെ? സൂറത്തു സജദയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം,
1: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ, നരകത്തെ,
1: മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ,
0: മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അഥവാ നരകത്തിന് അവകാശികളായ മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഈ അനുയായികളെ നോക്കിക്കൊണ്ട് നേതാക്കന്മാർ പറയുന്നത്, ഈ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇനി എന്ത് പറഞ്ഞുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഇവിടെ എന്ത് ന്യായവാദം നടത്തിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വകഅന്നഹു യുഷീറു ഇലാ ഖൗലിഹി തആല, സൂറത്തു ഹൂദിൽ അള്ളാഹുവിന്റെ മറ്റൊരു വചനം കാണാം,
1: വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. അതെന്താണ്? നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജിന്നുവർഗത്തിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട ആളുകളെക്കൊണ്ട്. വൽ ഖൗലു ഹുവ അൽ കലാമു അല്ലദി യുസ്തഫാദു മിൻഹു ഫായിദ വയതഫറഉ അലാ ദാലിക് അന്ന കലാമല്ലാഹി ബിഹർഫിൻ വസൗത്തിൻ. ഈ വചനം പറയുന്നിടത്ത്, റബ്ബിൻ്റെ വചനം എന്നിടത്ത് ഒരു അഖീദയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അത് ആശയത്തിൽ മാത്രമാണ്, അതല്ലാതെ ശബ്ദവും വാക്കുകളുമല്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. എന്നാൽ കമാഹുവ മദ്ഹബ് അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് വാക്കും ശബ്ദവും തന്നെയാണ്. എന്നാൽ അഷ്അരി മദ്ഹബ് പ്രകാരം അല്ലദീന യഖൂലൂന അന്ന കലാം അല്ലാഹി ഹുവൽ മഅ്നൽ ഖായിം ബിന്നഫ്സ്, അത് കേവലം ആശയപരം മാത്രമാകുന്നു എന്നൊരു വാദം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം വഇന്നമാ യസ്മഉ മിൻ ഹാദിഹിൽ ഹുറൂഫ് വസ്സൗത് ഫഇന്നമാ ഹുവ മഖ്ലൂഖുൻ ഖലഖഹു അല്ലാഹു തആല തഅബീറൻ അമ്മാ ഫീ നഫ്സിഹി, അല്ലാഹുവിൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം വാക്കാൽ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞ ആ ഖൗല് എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാത്രമല്ല ഫഹഖ അലൈന ഖൗലു റബ്ബിന എന്നതിൽ അഖീദയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അതെന്താണ്? നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, തൗഹീദ് അംഗീകരിച്ചവരല്ല, എന്നിട്ടും നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നവർ പറഞ്ഞതിലൂടെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവരും അംഗീകരിച്ചിരുന്നു എന്നതാണ്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും കാണുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ അവർ മറുപടി പറയാറുള്ളത് അല്ലാഹു എന്നാണ്. പിന്നെ അവർക്കുള്ള കുഴപ്പം അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ആരാധ്യൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം, അഥവാ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം അവർ അംഗീകരിക്കാറില്ല എന്നതാണ്. ഇതും ചില തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഫഹഖ അലൈന, അപ്പോൾ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അവിടെ നമ്മുടെ റബ്ബ് എന്നവർ പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ സാധ്യമല്ല. ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഇലാഹാകുന്ന അള്ളാഹുവിന് ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദത്തിൻ്റെ ഒരു അംശവും അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഹാഉലാഇൽ അകാബിറു യഖൂലൂനലിൽ അസാഗിർ, ഈ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നു, യഅനി അൽ അദാബ് അല്ലേ, അള്ളാഹുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വചനം എന്നതാകുന്നു. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഇന്ന മിനൽ അഷ്ഖിയാഇ അദ്ദായിഖീനൽ അദാബ് യൗമൽ ഖിയാമ, നമ്മൾ അഥവാ നേതാക്കന്മാരായ ഞങ്ങളും അനുയായികളായ നിങ്ങളും ദൗർഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ്, അതാണ് അവർ പറയുന്നത് എന്നാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഫലസിംന ജമീഅൻ, നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്നു വഈദു റബ്ബിന, റബ്ബിൻ്റെ വാഗ്ദാനം. അതെന്താണ്? ഇന്ന ലദായിഖുൽ അദാബ് നഹ്നു വ അൻതും, ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. ബിമാ ഖദ്ദംന മിൻ ദുനൂബിന വ മഅസീന ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത പാപകൃത്യങ്ങളുടെ പേരിൽ, നമ്മുടെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. അല്ലാമ ബഗ്‌വി റഹ്മത്തുള്ള പറയുന്നു, ഇന്ന ലദായിഖൂൻ അഥവാ അൽ അദാബ് ഐ അന്നദ്ദാൽ വൽ മുദിൽ ജമീഅൻ ഫിന്നാർ, വഴി പിഴച്ചവരും വഴി പഴപ്പിച്ചവരും നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, എല്ലാവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യം പരലോകത്ത് വെച്ചാണ് തിരിച്ചറിയുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം. ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസം അത് മൂഢമായ ധാരണയായിരുന്നു, തെറ്റായ വിശ്വാസമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. ഇത്തരത്തിലുള്ള മാലകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടാണ് സമൂഹം ജീവിക്കുന്നത്. നേതാക്കന്മാർ നന്നായാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരിലൂടെ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര മോശമായി ജീവിച്ചാലും അവരിലൂടെ രക്ഷപ്പെടാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിലാണ് ഇത്തരം വചനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 32-ാമത്തെ വചനം,
1: ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ.
0: അവർ പറയുന്നു ഫഅഗ്വൈനാകും, തീർച്ചയായും ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു.
1: അഗ്വ യുഗ്വി ഇഗ്വാൻ.
0: ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരിക്കുന്നു, ഗാവീൻ.
1: ഗവ യഗ്വി ഗയ്യ്.
0: ഗവ എന്ന് പറഞ്ഞാൽ വഴി പഴച്ചു, അഗ്വ എന്ന് പറഞ്ഞാൽ വഴി പഴപ്പിച്ചു. അപ്പം ഞങ്ങൾ വഴി പഴവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു. എത്രമാത്രം എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ ഇത്. ഇൻഷാ അള്ളാ, ആ വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും സൂറത്ത് സ്വാഫാത്തിലെ സുദീർഘമായ ആയത്തുകളിൽ നിന്ന് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം അധ്യാപനങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ ചിന്താപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രമാണങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന, അതുവഴി നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായി തങ്ങളുടെ നേതാക്കന്മാരെ അനുകരിക്കുന്ന, അനുസരിക്കുന്ന അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സൽ വഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 30-31 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 30-31 വചനങ്ങൾ നാം പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഫാത്തിലെ 30-ാമത്തെ വചനമാണ് ഉദിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ 29-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സംസാരം. വമാ കാന ലനാ അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ബൽ, എന്നാൽ, കുന്തും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നേതാക്കന്മാർ അനുയായികളുടെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വമാ കാന ലനാ അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ഇവിടെ സുൽത്താൻ എന്നതിനാണ് അധികാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുൽത്താൻ എന്നതിന് പ്രമാണം എന്നും രേഖ എന്നും അധികാരി എന്നും ഒക്കെ അർത്ഥമുണ്ട്. ലൈസലനാ അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഊന, അവർ പരലോകത്ത് വെച്ചുകൊണ്ട് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധപൂർവം ഞങ്ങളുടെ അനുയായികളാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ബൽ അൻതും ഇത്തബഅ്തുമൂന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തത്. ബി ഇഖ്തിയാരിക്കും വ ഇറാദത്തിക്കും, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ചാണ് അവർ പറയുന്നത്. ദുനിയാവിൽ വെച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ മറ്റു പല നിലയിലും അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് വെച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല. ഫകഅന്നഹും യഖൂലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വാക്ക് അവരുടെ സംസാരം ഏതുപോലെയുണ്ട്? ലാ തലൂമൂന വലൂമൂ അംഫുസക്കും, അല്ലേ, നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സംസാരം. ഈ നേതാക്കന്മാരും അനുയായികളും യഥാർത്ഥത്തിൽ രണ്ടു പേരും കുറ്റക്കാരാണ്. നേതാക്കന്മാർ തങ്ങൾ ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണത്താൽ രണ്ട് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. എന്നതുപോലെ തന്നെ അനുയായികൾ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും അതേപോലെ വിവേകവും അതുപോലെ തന്നെ കണ്ണും കാതുമൊക്കെ സത്യം മനസ്സിലാക്കാൻ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വിനിയോഗിച്ചില്ല എന്ന കാരണത്താൽ അവരും കുറ്റക്കാരായിരിക്കും, അവരും ശിക്ഷാർഹരായിരിക്കും എന്ന കാര്യം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയാണ്. പിന്നെ അതിലൊരു കാര്യം, ത്വാഗൂൻ, നിങ്ങൾ, ബൽ കുന്തും ഖൗമൻ ത്വാഗീൻ എന്നിടത്ത് ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ത്വഗ എന്ന് പറഞ്ഞാൽ തജാബസൽ ഹദ്, അല്ലേ, പരിധി ലംഘിച്ചു, പരിധി മുറിച്ചു കടന്നു എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ത്വാഗീൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം? അത് നേതാക്കന്മാരാണ് അവരെ പഴപ്പിച്ചത്. അവരെന്ത് ചെയ്തു? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പ്രമാണബദ്ധമല്ലാത്ത തരത്തിൽ അവർ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹുവല്ലദീ തജാവസ ഹദ്ദഹു, സൂറത്ത് ഹാഖയിലെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് വചനത്തിലെടുത്തു പറഞ്ഞുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇന്ന ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഈ ആയത്തിലുള്ള 30-ാമത്തെ വചനത്തിൽ ത്വാഗീൻ എന്ന ആ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ആ അർത്ഥം വരുന്ന മറ്റൊരു പദമാകുന്നു, അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച മറ്റൊരായത്താകുന്നു, വെള്ളം പരിധി ലംഘിച്ചു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ സുൽത്താൻ എന്നത് ഖുർആനിൽ തന്നെ പ്രമാണം, രേഖ എന്ന അർത്ഥത്തിലും അള്ളാഹു പ്രയോഗിച്ചത് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അതിന് ഒരു പ്രമാണവും ഒരു ആധികാരിക രേഖയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. വഫി ഹാദിഹിൽ ആയ യഅനി ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖ്ഹറുക്കും ഹത്താ തത്തബിഊന. ഇവിടെ പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവം അനുയായികളാക്കേണ്ട, നിങ്ങളെ അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. നിങ്ങൾ സ്വന്തമായി ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പറയുന്നത്. 31-ാമത്തെ വചനം
1: ഫഹഖ അലൈന ഖൗലു റബ്ബിന ഇന്നാ ലസായിഖൂൻ. ഫഹഖ അലൈന,
0: ഇവർ പറയുന്നു, അപ്പോൾ ഹഖ, ഹഖ എന്ന് പറഞ്ഞാൽ വജബ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അതെന്താണ്? ഇന്നാ, തീർച്ചയായും നമ്മൾ, ലസായിഖൂൻ, അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളും നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നവർ പറയുന്നത്. ഹഖൻ ലൈസ ഫീഹി ളുൽമുൻ വലാ ബാത്തിലുൻ, സത്യമായി തന്നെ, സത്യമായിക്കൊണ്ട്, ഹക്കായിക്കൊണ്ട്, അഥവാ ഇത് അന്യായമായ അല്ല, അതേപോലത്തെ നിരർത്ഥകമല്ല, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യം തന്നെയാണെന്നർത്ഥം. അതാണ് ഫഹഖ അലൈന, നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകുന്നു. ഖൗലു റബ്ബിന യഅനി അന്ന കുല്ലമൻ ഖറജ അൻ ത്വാഅത്തില്ലാ വകദ്ദബ ബി ആയാത്തിഹി ഫഹുവ ഫിന്നാർ. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പുറത്തു പോകുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവർക്ക് നരകം യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഖൗലു റബ്ബിന ബിൽ അദാബി, ഈ റബ്ബിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വചനം മറ്റു പല സൂറത്തിലും കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകമാകുന്നു എന്നതാണ് റബ്ബിൻ്റെ വചനം. ഏതുപോലെ? സൂറത്തു സജദയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം.
1: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ലഅംലഅന്ന,
0: തീർച്ചയായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ, നരകത്തെ,
1: മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ,
0: മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെ കൊണ്ട്.

كلمة ربك لأملأن جهنم من الجنة والناس أجمعين. നിന്റെ റബ്ബിൻ്റെ വചനം പൂർത്തിയായിരിക്കുന്നു. അതെന്താണ്? നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ജിന്നുവർഗത്തിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ആളുകളെ കൊണ്ട്. വൽ ഖൗലു ഹുവ അൽ കലാമു അല്ലദി യുസ്തഫാദു മിൻഹു ഫായിദ വയതഫറഉ അലാ ദാലിക് അന്ന കലാമല്ലാഹി ബിഹർഫിൻ വസൗത്തിൻ. ഈ വചനം പറയുന്നിടത്ത്, റബ്ബിൻ്റെ വചനം എന്നിടത്ത് ഒരു അഖീദയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ആശയത്തിൽ മാത്രമാണ്, അതല്ലാതെ ശബ്ദവും വാക്കുകളുമല്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. എന്നാൽ കമാഹുവ മദ്ഹബ് അഹ്ലുസുന്ന വൽ ജമാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് വാക്കും ശബ്ദവും തന്നെയാണ്. എന്നാൽ അഷ്അരി മദ്ഹബ് പ്രകാരം അല്ലദീന യഖൂലൂന അന്ന കലാമല്ലാഹി ഹുവൽ മഅ്നൽ ഖായിം ബിന്നഫ്സ്, അത് കേവലം ആശയപരം മാത്രമാകുന്നു എന്നൊരു വാദം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം വഇന്നമാ യസ്മഉ മിൻ ഹാദിഹിൽ ഹുറൂഫ് വസ്സൗത് ഫഇന്നമാ ഹുവ മഖ്ലൂഖുൻ ഖലഖഹു അല്ലാഹു തആല തഅബീറൻ അമ്മാ ഫീ നഫ്സിഹി. അല്ലാഹുവിൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം വാക്കാൽ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം എന്ന് പറഞ്ഞ ആ ഖൗല് എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാത്രമല്ല ഫഹഖ അലൈന ഖൗലു റബ്ബിന എന്നതിൽ അഖീദയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അതെന്താണ്? നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, തൗഹീദ് അംഗീകരിച്ചവരല്ല. എന്നിട്ടും നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നവർ പറഞ്ഞതിലൂടെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവരും അംഗീകരിച്ചിരുന്നു എന്നതാണ്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും കാണുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനൊക്കെ അവർ മറുപടി പറയാറുള്ളത് അല്ലാഹു എന്നാണ്. പിന്നെ അവർക്കുള്ള കുഴപ്പം അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ആരാധ്യൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം, അഥവാ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം അവർ അംഗീകരിക്കാറില്ല എന്നതാണ്. ഇതും ചില തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഫഹഖ അലൈന, അപ്പോൾ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അവിടെ നമ്മുടെ റബ്ബ് എന്നവർ പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ സാധ്യമല്ല. ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഇലാഹാകുന്ന അള്ളാഹുവിന് ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദത്തിൻ്റെ ഒരു അംശവും അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഹാഉലാഇൽ അകാബിറു യഖൂലൂനലിൽ അസാഗിർ, ഈ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നു, യഅനി അൽ അദാബ് അല്ലേ, അള്ളാഹുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വചനം എന്നതാകുന്നു. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഇന്ന മിനൽ അഷ്ഖിയാഇ അദ്ദായിഖീനൽ അദാബ് യൗമൽ ഖിയാമ, നമ്മൾ അഥവാ നേതാക്കന്മാരായ ഞങ്ങളും അനുയായികളായ നിങ്ങളും ദൗർഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ്, അതാണ് അവർ പറയുന്നത് എന്നാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഫലസിംന ജമീഅൻ, നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്നു വഈദു റബ്ബിന, റബ്ബിൻ്റെ വാഗ്ദാനം. അതെന്താണ്? ഇന്ന ലദായിഖുൽ അദാബ് നഹ്നു വ അൻതും, ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. ബിമാ ഖദ്ദംനാ മിൻ ദുനൂബിനാ

0: മഅസീന ഫിദ്ദുനിയാ, ദുനിയാവിൽ വച്ച് നമ്മൾ ചെയ്ത പാപകൃത്യങ്ങളുടെ പേരിൽ, നമ്മുടെ ധിക്കാരപരമായ പ്രവർത്തനത്തിന്റെ പേരിൽ ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. അല്ലാമ ബഗ്‌വി റഹ്മത്തുള്ള പറയുന്നു, ഇന്നാ ലദായിഖൂൻ അഥവാ അൽ അദാബ് ഐ അന്നദ്ദാൽ വൽ മുദിൽ ജമീഅൻ ഫിന്നാർ, വഴി പിഴച്ചവരും വഴി പഴപ്പിച്ചവരും നരകത്തിൽ ഒരുമിച്ചു കൂട്ടപ്പെടും, എല്ലാവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യം പരലോകത്ത് വെച്ചാണ് തിരിച്ചറിയുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം. ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസം അത് മൂഢമായ ധാരണയായിരുന്നു, തെറ്റായ വിശ്വാസമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ ഇത്തരത്തിലുള്ള മാലകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടാണ് സമൂഹം ജീവിക്കുന്നത്. നേതാക്കന്മാര് നന്നായാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരിലൂടെ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര മോശമായി ജീവിച്ചാലും അവരിലൂടെ രക്ഷപ്പെടാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിലാണ് ഇത്തരം വചനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 32-ാമത്തെ വചനം, ഫഅഗ്‌വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ. അവർ പറയുന്നു ഫഅഗ്‌വൈനാകും, തീർച്ചയായും ഫഅഗ്‌വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു. അഗ്‌വ യുഗ്‌വി ഇഗ്‌വാഅൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരിക്കുന്നു, ഗാവീൻ ഗവ യഗ്‌വി ഗയ്യ്, ഗവ എന്ന് പറഞ്ഞാൽ വഴി പഴച്ചു, അഗ്‌വ എന്ന് പറഞ്ഞാൽ വഴി പഴപ്പിച്ചു. അപ്പം ഞങ്ങൾ വഴി പഴവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു. എത്രമാത്രം എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ ഇത്. ഇൻഷാ അല്ലാ, ആ വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും സൂറത്ത് സ്വാഫാത്തിലെ സുദീർഘമായ ആയത്തുകളിൽ നിന്ന് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം അധ്യാപനങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ ചിന്താപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രമാണങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന, അതുവഴി നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായി തങ്ങളുടെ നേതാക്കന്മാരെ അനുകരിക്കുന്ന അനുസരിക്കുന്ന അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സൽ വഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 30-31 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ്. പീസ് റേഡിയോ പ്രതിനിധി അമീർ ഒറ്റപ്പാലം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹപര വിജയത്തിന് കാരണമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠിതാക്കളും പ്രയോക്താക്കളുമായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 29-30 ജുസ്അകളിൽ നിന്ന് 3 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുർആൻ ടെലിക്യൂസിൻ്റെ ഒരുപാട് കൂട്ടുകാർ അൽഹംദുലില്ലാ നമുക്ക് വിളിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, ഏറ്റവും നന്നായിട്ട് പങ്കെടുത്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
6: നഫ്ല.
5: കേട്ടില്ല, നഹ്ല ആണോ നഫ്ല ആണോ?
6: നഫ്ല.
5: നഫ്ല, ഓക്കെ. മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
6: ഫോർത്തിലാണല്ലേ,
5: ഓക്കെ. എത്രാം ക്ലാസ്? വീട് എവിടെയെന്ന് പറഞ്ഞു?
6: പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലയിൽ.
5: ഓ, പത്തിരിപ്പാലയാണ്, ഓക്കെ, മാഷാല്ലാ. പാലക്കാട് ജില്ല പത്തിരിപ്പാലയിലാണ്. മോള് ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ഖുർആൻ ടെലികിസിൽ?
6: അല്ല, ഇത് മൂന്നാമത്തെ തവണ.
5: മൂന്നാമത്തെ പ്രാവശ്യമാണ്. മാഷാല്ലാഹ്, ബറക്കല്ലാഹു ഫീ. അപ്പോ പ്രൈസ് ഒക്കെ കിട്ടിയോ?
6: ഒരു വട്ടം കിട്ടി.
5: ആ കൈ കിട്ടിയോ?
6: എന്റെ കൈ കിട്ടിയില്ല.
5: ഓക്കെ, ഇൻഷാല്ലാഹ് വേഗം കിട്ടട്ടെ. ആ വേഗത്ത് നമ്മളത് ഇവിടുന്ന് അയച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വേഗം അയക്കാൻ വേണ്ടിയിട്ടുള്ളത് പറയാം. ഓക്കെ. പിന്നെ നഫ്ല എത്ര ജുസ് കാണാതെ പഠിച്ചിട്ടുണ്ട്? ഓക്കെ, മാഷാല്ലാഹ്. മുൽക്ക് അതുപോലെ തന്നെ നബ, ആ രണ്ട് ജുസ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, മാഷാല്ലാഹ്. അപ്പോ നമുക്ക് രണ്ട് ജുസ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്, മോള് റെഡി ആണെങ്കിൽ. ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചപ്പോഴേ ഒരു ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നമ്മൾ ഖുർആൻ ടെലികിസിന്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ മുൽക്കുന്ന് ജുസിൽ നിന്ന് തുടങ്ങിയാലോ. ഏ, ഒരു ഒരു ധൈര്യം വരുന്നില്ല. യെസ്, ഓക്കെ, മാഷാല്ലാ. അപ്പൊ എന്തായാലും നമ്മൾ ഇതിനു വേണ്ടിയൊന്ന് ഒരുങ്ങുമ്പോ ഈ രണ്ട് ജുസ് നമുക്കൊന്ന് നന്നായിട്ട് റിവിഷൻ ചെയ്യാനും അതേപോലെ ചോദിക്കുമ്പോൾ പറയാനും കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും, നല്ലൊരു റിവിഷൻ നടക്കും അല്ലേ, ഇൻഷാല്ലാ. ആ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്, സമയം കളയണ്ട. റെഡി അല്ലേ? നഫ്ല ചായ ഒക്കെ കുടിച്ചാ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കൂട്ടോ.

0: അതിൻ്റെ ശേഷമുള്ള ആയത്ത് നമ്മൾ ഓതിക്കോളും. ഓതിക്കോ. ആ ഓതിക്കോളൂ. മോളെ എല്ലാം ഒരുമിച്ചിട്ട് പോകുന്നു മോളെ, എന്തിനാ പേടിക്കുന്നത്? അത് അത് ശരിക്കും നന്നായിട്ടൊന്നും കൂടി റിവിഷൻ ചെയ്യണം തോന്നുന്നു അല്ലേ, ഒരു പ്രയാസം. ആ ഓക്കെ, അപ്പോ മോൾ പറയുന്ന ഏത് സുഹൃത്തുന്ന അതിന് താഴെ ചോദിക്കണ്ടേ? ഈ ജുസ് ഓതാന് മോൾക്ക് പ്രയാസം ഉണ്ടോന്ന് ചോദിച്ചത്. യെസ്, ഈ ജുസ് ഒന്നുകൂടി നന്നായിട്ടേ പഠിച്ച ശേഷേ ഒന്നുകൂടി വിളിക്കാവും, കുറച്ചുകൂടി ഭംഗിയാവുക അല്ലേ. അല്ല, ഞാന് ഒരു അഭിപ്രായം ചോദിച്ചതാട്ടോ, എന്താ വേണ്ടേ? ഇൻഷാല്ലാ. അപ്പൊ മോള് നല്ല കഴിവുള്ള കുട്ടിയാണ്, സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, ഓതുവാനൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം വരുന്നുണ്ട്. അപ്പോ ഒന്നുകൂടി അത് നമ്മള് ഇത് ഒരു എന്താണ്, നമുക്കാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. കാരണം ഇത് രണ്ട് ജ്യൂസ് നമുക്ക് റിവിഷൻ ചെയ്യാനും അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് വന്നാൽ നമുക്ക് ഈ രണ്ട് ജ്യൂസും പഠിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ പീസറോടി ഒരുക്കുന്നത്. അല്ലാതെ കുറെ സമ്മാനം കിട്ടുക അതല്ലല്ലോ, അതിന് കാര്യമല്ല. സമ്മാനം കിട്ടും, അത് ചിലപ്പോൾ കിട്ടാതിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു, നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നു, അത് വലിയൊരു കാര്യമല്ലേ. യെസ്, ഇൻഷാല്ലാ. അപ്പോൾ മോൾക്ക് അതിന് കഴിയും, ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് വീണ്ടും വിളിക്കണം കേട്ടോ. വിഷമൊന്നുമില്ലല്ലോ അല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറാക്കട്ടെ, കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. ശുക്രൻ, ജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും അസ്സലാം.
0: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈഹ ഫാത്തിമ. അവസാനം ഇനീഷ്യലി കേട്ടില്ല കേട്ടോ. കെ ജി ക്ലാസ് ഇനീഷ്യലാണ്. ഓക്കെ, കെ ജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ലാസ്സാന്ന് വിചാരിക്കണ്ട അല്ലേ. ഓക്കെ, ലൗഡ് സ്പീക്കറിലാണെങ്കിൽ ഫോണ് ചെവിയിൽ വെച്ചാൽ കുറച്ചുകൂടി നന്നാകും. ഓക്കെ, മോള് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, വീട് ആലുവ, താമസം കണ്ണൂര്. ഓക്കെ, മാഷാല്ലാ. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലാണ്. ഓക്കെ, പിന്നെ ഖുർആൻ ടെലികിസിലേക്കൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഉഷാറായിക്കണം. അപ്പൊ ഞാൻ എന്തായാലും ഖുർആൻ ടെലികിസിലേക്കും കൂടി വിളിച്ച് ഇതിന് സമ്മാനം കിട്ടട്ടെ അല്ലേ. ഇൻഷാല്ലാ. മോള് മദ്രസയിലും സ്കൂളിലും ഒരേ ക്ലാസ് തന്നെയാണോ? നാലിലാണ്. സ്കൂളില് അഞ്ചിലും അല്ലേ? ആറാം ക്ലാസ്. ആറിലാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഖുർആൻ ടെലീഗീസ് എന്ന് പറയുമ്പോ അമ്മ ജുസ്, അതുപോലെ തന്നെ തബാറക്ക ജുസ്, ഈ രണ്ട് 29-30 ജുസ് എന്നാണ് നമ്മൾ ചോദിക്കുക. ഇപ്പോൾ മോൾക്ക് അത് അറിയുമെങ്കിൽ രണ്ടെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 30-ാമത്തെ ജുസ് എന്ന് ചോദിക്കും. എന്താ വേണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിച്ചു തുടങ്ങണം അല്ലേ. അമ്മ ജുസ് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മോൾ മെല്ലെ തബാറക്ക ജുസിലേക്ക് കയറാം ഇൻഷാല്ലാ. ഓക്കെ,
1: അപ്പൊ
0: ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ ഇതില് പഠിക്കാൻ, ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ട് മോള് അത് പഠിക്കാൻ കഴിയട്ടെ, രണ്ട് ജ്യൂസ് ഇഫ്ലാക്കാൻ കഴിയട്ടെ ഇൻഷാല്ലാ. എന്നാ നമുക്ക് ആ ശബ്ദം വരാതെ നോക്കണം കേട്ടോ മോളെ.
1: ആയിക്കോട്ടെ,
0: കുഴപ്പമില്ല. എന്താണ്, ശബ്ദം ഇല്ലാണ്ട് ഇരുന്നാ മതി, ശ്രദ്ധിച്ചാ മതി. ഇല്ല, അതായത് അവരടുത്ത് ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി. വണ്ടിയിലാണെങ്കിൽ, വണ്ടിയിലാണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ വേഗം ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം മോള് ശ്രദ്ധിക്കണം, ഞാൻ ഓതുന്ന ആയത്തിന്റെ അടുത്ത ഭാഗം മോള് ഓതണം ഞാൻ നിർത്തുമ്പോ. ഓക്കെ,
1: أعوذ بالله من الشيطان الرجيم.

0: قاتاه.
1: يوم ينفخ في الصور فتأتون أفواجا.
0: ഓദിക്കോളൂ, അടുത്തായിട്ട് ഓദിക്കോളൂ.
1: فكانت أبوابا وسيرت الجبال فكانت سرابا.
0: ما شاء الله. ഓദി കംപ്ലീറ്റ് ചെയ്തോളൂ.
1: إن جهنم كانت مرصادا.
0: മതി മതി, മാഷാ അഹ്സൻതി, ഉഷാറായിട്ട് ഓദി ട്ടോ.
1: ഒയ്യാക്കും.
0: രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റെഡി അല്ലേ? ഇനി ഞാൻ ഓതുന്ന ആയത്ത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അത് അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് ഓതേണ്ടത്. മാ ഖബ്ല, ഓക്കെ? അതായത് ആയത്ത് നമ്മൾ ശേഷമുള്ളതല്ലേ ഇപ്പോൾ ഓതിയത്, അതേപോലെ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആയത്ത് മോള് ഓതിയാൽ മതി. ഓക്കേ, ബറക്കല്ലാഹു ഫീക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഒന്നുകൂടി ഞാൻ ഓതാം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അതിന്റെ ആദ്യം മുതലാണ് ഓതുന്നത്. വേഗം വേഗം ഓതണം, നമുക്കൊരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിനുള്ള അവസരം നഷ്ടപ്പെടും. ആ വേഗം.

0: നമ്മൾ സാധാരണ മുസ്ഹഫിൽ ഏത് സൂറത്താ മനസ്സിലായില്ലേ? ആ, അതിന്റെ ഫസ്റ്റത്തെ ആ ഭാഗം കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഉണ്ടാവൂലേ, അപ്പുറത്തൊരു ഭാഗം. ആ ഓക്കെ, ഇനി വേഗം ഓതിക്കോളൂ. ഹലോ,
1: والنازعات غرقا والناشطات نشطا والسابحات سبحا
0: والسابحات ഈ ആയത്ത്, ഈ ആയത്താണ് മോൾ ഓതേണ്ടത്. പോതിയന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഈ ആയത്ത് ഏതാന്ന് മനസ്സിലായെങ്കിൽ മോൾ വേഗം ആയത്ത് ഓതിക്കോ. اذهب الى فرعون انه طغى. ഓതിക്കോളു. ഹലോ,
1: ഹൽ അതാക ഹദീസ് മൂസ.
0: അതിന്റെ എന്താണ്, അല്ല ആയത്തല്ല, അതിന് മുമ്പുള്ള ആയത്ത്. സമയം കുറച്ചായില്ലേ, ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുമ്പുള്ള ആയത്ത്. ഇൻഷാല്ലാ എന്താണ്, ഇദ് നദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് ത്വ, ആ ആയത്താണ് ആവശ്യപ്പെട്ടത്. അപ്പോ ഇൻഷാല്ലാ സാറല്ലേ, മോളെ ഒന്നുകൂടി നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാല് ഇതുപോലെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, ഇനിയൊരു ചോദ്യം കൂടി ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലാണ് നമുക്ക് മൂന്നാമത്തെ അവസരം നൽകാൻ
1: കഴിയുക.
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും മോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ, ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
2: ലിയാന.
0: ലിയാന, ഓക്കെ. ലിയാന എവിടുന്നാണ് വിളിക്കുന്നത്? കോതകുർശി. ആ ഓക്കെ, യെസ്. അപ്പോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മദ്രസയിലും മൂന്നാം ക്ലാസ്സിലാണോ? രണ്ടിലല്ലേ, യെസ്. അപ്പോ ഇൻഷാല്ലാ ഖുർആൻ ടെലികിസിലേക്ക് ആദ്യമായിട്ട് വിളിച്ചതുകൊണ്ട് മോൾക്ക് അറിയാലോ എങ്ങനെ ഖുർആൻ ടെലികിസിൽ ചോദ്യം ഉണ്ടാവുകയെന്ന്, അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് നമ്മള് സമയം കളയണ്ട. അപ്പോ മുൽക്ക് എന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ ചോദ്യം, മുൽക്ക് ജുസ് എന്ന് തബാറക്ക, അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ. അപ്പൊ എന്തായാലും നമുക്ക് തബാറക്ക ജുസ് എന്നുള്ള ചോദ്യങ്ങളാണ്

0: ആയത്തും കൂടി
1: ഓതിക്കോളൂ.
0: അടിപൊളിയായിട്ട് ഓതിട്ടുണ്ടല്ലോ ലിയാന. ലിയാന എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? ഏഴ് ജുസ് പഠിച്ചിട്ടുണ്ടോ? ആ ഓക്കെ, മാഷാല്ലാ ബാർക്കല്ലാഹു ഫീ. അപ്പോ ലിയാനാക്ക് മറ്റേ ജുസ് എന്നൊക്കെ ചോദിച്ചപ്പോ കിട്ടൂലേ? എവിടുന്നാ ചോദിക്കണ്ടേ? ഇനി രണ്ട് ചോദ്യങ്ങളുണ്ട്. മോള് പറയും. അങ്ങനെ പറയരുത്, അമ്മ ജുസ് എന്ന്. ഏഴ് ജുസൊക്കെ പഠിച്ച പിന്നെ നമ്മൾക്ക് അവിടുന്നൊക്കെ ചോദിക്കുമ്പോഴല്ലേ ഇത് കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാകുക. ഹാമീം ജുസ്, അഹ്ഖാഫോ? ഓക്കെ, അപ്പൊ അഹ്ഖാഫ് എന്ന് ആയിക്കോട്ടെ. മാ ഖബിലാണ് ഓതേണ്ടത് കേട്ടോ. യെസ്. أعوذ بالله من الشيطان.

0: قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم
1: മാഷ അല്ലാ, അഹ്സൻതി, ബറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് കേട്ടോ ലിയാന. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഒരു ചോദ്യം കൂടിയും ബാക്കിയുണ്ട്, ചോദിക്കട്ടെ?

0: أنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير.
1: ഇത് ഏത് സൂറത്തിലെ ആയത്താണ്? അപ്പോ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ വിളിച്ചപ്പോ സമ്മാനം ലഭിച്ചു അല്ലേ? അൽഹംദുലില്ലാ. സന്തോഷായോ? അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഇനിയും മോൾ എന്ത് ചെയ്യണം? വിളിക്കണം. അപ്പൊ വേറെ വേറെ സൂറത്ത് നമുക്ക് ചോദിക്കാനുള്ള ഒരു അവസരം ആകുമല്ലോ. ഓക്കെ. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈറ. അള്ളാഹു ധാരാളമായി കൊണ്ട് ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ മുഴുവനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: അൽഹംദുലില്ലാ, നമ്മുടെ ഈ എപ്പിസോഡിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. പങ്കെടുത്ത എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ ധാരാളമായി ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ ഓർമ്മയോടുകൂടി പാരായണം ചെയ്തുകൊണ്ട് നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ കൂട്ടുകാരുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
3: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
4: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത്

0: 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദി വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ.
0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ സൂറ അൽ ബഖ്റയിലെ 60-ാമത്തെ ആയത്തുമായി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 59 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 60-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
4: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

0: تعثوا في الأرض مفسدين. وإذ استسقى وإذ
1: ذالن كسران ذാലിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കും. വ ഇതി വ ഇതിസ്തസ്ക വ ഇസി എന്നല്ല വ ഇതി വ ഇതിസ്തസ്ക ഇസ്തസ്ക ഖാഫ് കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തസ്ക ഖ അല്ല ഖ. മൂസ ലിഖൗമിഹി ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം, അതും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഖ്റജ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഖ്റജ്. ലിഖൗമിഹി ഇസ്തസ്ഖ മൂസ ലിഖൗമിഹി ഫഖുൽ നദ്രിബ് ബിഅസാക അൽഹജർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഖുൽന ഫഖു ഫ ഫ ഫ അല്ല കനപ്പിക്കരുത്. ഫഖുൽന ഖാഫ് കനപ്പിച്ചുച്ചരിക്കണം. ഫഖുൽന ഫഖുൽ നദ്രിബ് അദ് ഇദ് ഇദ്രിബ്. അപ്പോൾ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വലതുഭാഗമോ ഇടതുഭാഗമോ അണപ്പല്ലുകളോട് ചേർന്ന് അതേ സൈഡിലുള്ള മുഗൾ ഭാഗത്തുള്ള അണപ്പല്ലുകളോട് ഉൾഭാഗത്ത് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടാണ് ഹെവി ലെറ്ററാണ് അഥവാ ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ദാദ്. അപ്പോൾ ഇനി ഇവിടെ ബാഇന് സുക്കൂന്, അതുപോലെ ബിഅസാക അടുത്ത ബാഇന് ഹർക്കത്തുണ്ട്. അപ്പോൾ സുക്കൂനുള്ള ബാഇന് ശേഷം ഹർക്കത്തുള്ള ബാ ഇവിടെ ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കും. ഈ ഇദ്ഗാമിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ കൂട്ടിലയിപ്പിക്കുക. മുതമാസിലൈൻ എന്ന് പറഞ്ഞാലോ ഒരേ അക്ഷരമാണ്, ഒരേ മഹ്റജാണ്, ഒരേ സിഫത്താണ്. ഒരേ അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ, സെയിം അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മുതമാസിലൈൻ. അപ്പോൾ ഇദ്രിബ് ബിഅസാക ഇദ്രിബ് ബി എന്ന് ഓതുകയില്ല, ഫഖുൽ നദ്രിബ് ബിഅസാക എന്നാണ് ഓതേണ്ടത്. ഇനി ബിഅസാക ഐന്

സാദ് ഇതിൻ്റെയൊക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വാ എന്ന് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി പിടിച്ച് അങ്ങനെ സ്വാ, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്. സ ബി അസാക്കൽ ഹജറു, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹജറു ഹജറു. ഫൻഫജറത് ഫൻഫജറത് മിൻഹു ഫൻഫ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻഫജറത് ഫൻഫജറത് ഫജറത് മിൻഹു, ത ഇനെ ഇവിടെ കൽക്കല ചെയ്യരുത്. ഫൻഫജറത് മിൻഹു എന്നല്ല, ഫൻഫജറത് മിൻഹു. മിൻഹു ഇസ്നത മിൻഹു ഇസ്നത മിൻഹു മിൻഹു ഇസ്നത ഇസ്നത അല്ല ഇസ്നത ഷ ആണ്, ശ്രദ്ധിക്കണം. മിൻഹു ഇസ്നത അശ്റത അശ് ഷീൻ തഫസി എന്ന സിഫത്ത് കൊണ്ടുവന്ന് അഥവാ പരത്തി ഉച്ചരിക്കണം. അശ്റത അയിന, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ അയിന എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ അയിനം ഖദ്, അവിടെ ഇഖ്ഫാ ബി ഗുന്ന, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം കനപ്പിച്ചിട്ടായിരിക്കണം. അയിനം ഖദ് അയിനം ഖദ് ഖദ് അലീമ, ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം ശരിക്കും. ഖദ് അലീമ قد علم كل أناس كل أناس مشربهم أناس ما تنوين ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. أناس مشربهم مشربهم كلوا واشربوا كلوا واشربوا واشربوا മിൻ റിസ്ഖില്ലാഹ് മിൻ റിസ്ഖില്ലാഹ്. ഇവിടെ മിൻ സാക്കിനായ നൂൻ ശേഷം റാ, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം നൂനിനെ റായിലേക്ക്. അപ്പോൾ മിൻ റിസ്ഖില്ലാഹ് മിൻ റിസ്ഖില്ലാഹ് എന്നാണ് ഓതേണ്ടത്. അതേസമയം റായിനെ പലപ്പോഴും പല ആളുകളും റി റി എന്ന് ഓതും. എങ്ങനെ? മിർ റിസ്ഖില്ല മിർ റിസ്ഖില്ല, ഇങ്ങനെയല്ല, മിർ റിസ്ഖില്ല മിർ റിസ്ഖില്ല. വലാ തഅസൗ വലാ തഅസൗ തഅസൗ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഷ മഖ്റജ് ശ്രദ്ധിക്കണം, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ കൂടെ അല്പം പുറത്തോട്ട് അഥവാ ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തായിരിക്കും. ولا تعثوا ولا تعثوا في الارض اودرد ولا تعثوا الا ولا تعثوا ثو ولا تعثوا في الارض في الارض. ഇവിടെയും ചെറുതായിട്ട് ശ്രദ്ധിക്കണം, في الارض അല്ല في ال ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. في الارض ضاد في الارض مفسدين مفسدين. ان شاء الله ഒന്നുകൂടെ ശ്രദ്ധിക്കുക. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

0: സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ട് പഠിച്ചത്, മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ. നമുക്ക് വിവരിച്ചു തന്നത് സൂറ ബഖറയിലെ 60-ാമത്തെ ആയത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: أكبر الله أكبر
1: الله أكبر.

റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ലോകപ്രശസ്തരായി മാറിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഇൻഷിഖാഖിന്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അള്ളാ ജസാക്ക് അള്ളാഹു ഖൈറ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തൻസീൽ. വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു മായിദ 1 മുതൽ 100 കൂടിയ വചനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മാഇദ 1 മുതൽ 100 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പേസ് ഖുർആൻ റേഡിയോ. ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിനെയും പാരായണം ചെയ്യുന്നതിനെപ്പോലും വിമർശിച്ചിരുന്ന സമയത്ത് ത്യാഗോജ്വലമായ തന്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ മലയാളികളെ ഏറെ സഹായിച്ച ബഹുമാന്യ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ 16 അധ്യായം സൂറത്തു നഹൽ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
1: വചനം 22. ഇലാഹുക്കും, നിങ്ങളുടെ ആരാധ്യൻ ദൈവം. ഇലാഹും വാഹിദ്,

ഒരേ ആരാധ്യനാണ്, ഏക ദൈവമാകുന്നു. ഫല്ലദീന ലാ യുഅ്മിനൂന, എന്നാൽ വിശ്വസിക്കാത്തവർ. ബിൽ ആഖിറത്തി, പരലോകത്തിൽ. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. മുൻകിറാത്തുൻ, നിഷേധിക്കുന്നവയാകുന്നു. വെറുക്കുന്ന, പ്രതിഷേധിക്കുന്നവയാകുന്നു. വഹും, അവർ, അവരാകട്ടെ. മുസ്തക്ബിറൂൻ, അഹംഭാവം നടിക്കുന്നവരാണ്. വലുപ്പം, ഗർവ് നടിക്കുന്നവരാണ്.

0: നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാകുന്നു. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾ അത് നിഷേധിക്കുന്നവയാകുന്നു. അവർ അഹംഭാവം നടിക്കുന്നവരുമാകുന്നു.
1: വചനം 23. ലാ ജറമ, നിസ്സംശയം, കുറ്റമല്ല അഥവാ സത്യമായും. അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്നുള്ളത്. യഅലമു, അവൻ അറിയുന്നുവെന്നുള്ളത്. മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നത്. വമാ യുഅലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുകയില്ല. അൽ മുസ്തക്ബിരീൻ, അഹംഭാവം നടിക്കുന്നവരെ.

0: നിസ്സംശയമത്രേ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുവെന്നുള്ളത്. നിശ്ചയമായും അവൻ അഹംഭാവം നടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല.
1: മുശ്രിക്കുകൾ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവരും അഹംഭാവികളുമാകുന്നു. അഥവാ അഹംഭാവം കൊണ്ടാണ് അവർ വിശ്വസിക്കാതിരിക്കുന്നത്. അള്ളാഹു അവരെ വെറുതെ വിടുവാൻ പോകുന്നില്ല. അവരുടെ രഹസ്യവും പരസ്യവും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള നടപടി അവൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് സാരം. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറച്ച് ചുളുങ്ങിപ്പോകും. അവന് പുറമെയുള്ളവരെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അപ്പോഴതാ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സൂറത്തു സുമർ 45. വീണ്ടും ഒരു സ്ഥലത്ത് പറയുന്നു, നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുന്നവർ നിന്ദരായിക്കൊണ്ട് വഴിയെ ജഹന്നമിൽ പ്രവേശിക്കുന്നതാണ്. അധ്യായം 40:60. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അണുത്തൂക്കം ഹൃദയത്തിൽ അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അണുത്തൂക്കം സത്യവിശ്വാസം ഹൃദയത്തിലുള്ളവൻ നരകത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, റസൂലെ, ഒരാൾ അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കുവാനും ചെരുപ്പ് നല്ലതായിരിക്കുവാനും ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവമാകുമോ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹംഭാവം എന്നാൽ യഥാർത്ഥത്തെ ധിക്കരിക്കലും മനുഷ്യരോട് അവഗണന കാണിക്കലുമാകുന്നു. മുസ്ലിം, തിർമുദി, അബൂദാവൂദ്.
2: വചനം 24. പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, ലഹും അവരോട്, മാദാ എന്തൊന്നാണ്, അൻസല ഇറക്കിയത്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, ഖാലു അവർ പറയും, അസാതീറു പുരാണകഥകൾ അഥവാ ഐതിഹ്യങ്ങൾ ആകുന്നു, അൽ ഔവലീൻ പൂർവികന്മാരുടെ.

0: നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചത് എന്താണ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്.
1: വചനം 25. ലിയഹ്മിലു, അവർ വഹിക്കുവാൻ വേണ്ടി, പേറുവാൻ വേണ്ടി, ഔസാറഹും, അവരുടെ കുറ്റങ്ങളെ, ഭാരങ്ങളെ, കാമിലത്തൻ, പൂർത്തിയായ നിലയിൽ, യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ, വമിൻ ഔസാരി, കുറ്റങ്ങളിൽ നിന്നും ചിലതും, കുറ്റങ്ങളിൽ നിന്നും ചിലത്, ഭാരങ്ങളിൽ നിന്നും ചിലത്, അല്ലദീന യുദില്ലൂനഹും, അവരെ വഴിപിഴപ്പിക്കുന്നവരുടെ, ബിഗൈരി ഇൽമിൻ, അറിവുകൂടാതെ, അറിവില്ലാതെ, അല അല്ല, അറിയുക, സാ വളരെ മോശം, എത്രയോ ചീത്ത, മായസിറൂൻ, അവർ വഹിക്കുന്നത് അഥവാ കുറ്റം പേറുന്നത്.

0: علم ألا ساء ما يزرون.
1: അതെ, കയാമത്തു നാളിൽ അവർ തങ്ങളുടെ കുറ്റഭാരങ്ങൾ പൂർണമായും വഹിക്കുവാൻ വേണ്ടി, കൂടാതെ യാതൊരു കൂട്ടരെ അറിവില്ലാതെ തങ്ങൾ വഴിപിഴപ്പിക്കുന്നുവോ അവരുടെ കുറ്റഭാരങ്ങളിൽ നിന്നും കുറെ വഹിക്കുവാൻ വേണ്ടി. അല്ല, അറിയുക, അവർ പേറുന്നത് അഥവാ അവരുടെ കുറ്റഭാരം വളരെ മോശം.
2: ആ അഹംഭാവികളോട് ആരെങ്കിലും വല്ലപ്പോഴും എന്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കൊരു മറുപടി പറയുവാൻ പോലും അവർ തയ്യാറല്ല. എന്തോ ചില പഴംപുരാണങ്ങളും ഐതിഹ്യങ്ങളും എന്നെ മറുപടി പറയൂ. അതിൻ്റെ ഫലമോ അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പാപഭാരം പരിപൂർണമായി തന്നെ ഖിയാമത്തു നാളിൽ അവർ പേറേണ്ടി വരും. അത്രയുമല്ല, അള്ളാഹു അവതരിപ്പിച്ചതിനെ അഥവാ ഖുർആനെപ്പറ്റി പുരാണങ്ങളെന്നും ജാലവിദ്യയെന്നും ഭ്രാന്തെന്നുമൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത ആളുകളെ അവർ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പാപഭാരങ്ങളിൽ നിന്ന് ഒരു പങ്കും കൂടി ആ അഹംഭാവികൾ പേറേണ്ടതായി വരും. അപ്പോൾ അവരുടെ സ്ഥിതി വളരെ ശോചനീയം തന്നെ. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെപ്പറ്റി അള്ളാഹു പറയുന്നു, അവർ അവരുടെ ഭാരങ്ങളും അവരുടെ ഭാരങ്ങളോടൊപ്പം വേറെ ഭാരങ്ങളും വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. സൂറത്ത് അങ്കബൂത്ത് 13. സ്വയം പിഴച്ചു പോയതിൻ്റെയും വ്യാജം കെട്ടിപ്പറഞ്ഞതിൻ്റെയും വിവരമില്ലാത്തവരെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിച്ചതിൻ്റെയും കുറ്റങ്ങൾക്ക് പുറമെ ആ വഴിപിഴച്ചവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ കാരണക്കാരായതിൻ്റെ പേരിലും ഇവർ ശിക്ഷാർഹരായിത്തീരുന്നു. നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ അതേമാതിരി പ്രതിഫലം ലഭിക്കുന്നതാണെന്നും, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ കുറ്റങ്ങളുടെ അത്ര കുറ്റം ഉണ്ടായിരിക്കുമെന്നും മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഹജ്ജ് കാലങ്ങളിൽ അന്യരാജ്യത്തു നിന്ന് ഹജ്ജിന് വരുന്നവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച് ജാലവിദ്യ, ഭ്രാന്ത്, ജ്യോത്സ്യം, പുരാണകഥ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ വലീദ് ബിൻ ഉഖ്ബത്തിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളും മക്കായിലെ വഴികൾ ഓരോരുത്തരായി ബാഗിച്ചെടുത്തിരുന്നതായി പല റിവായത്തുകളിലും കാണാം. ഇതുപോലെയുള്ള പല സംരംഭങ്ങളും പ്രചാരവേലകളും ഖുറൈശികൾ നടത്തിവന്നിരുന്നു. ദുർമാർഗത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് അള്ളാഹുവിൻ്റെ ഈ താക്കീത്.
3: വചനം 26. ഖദ് മക്കറ, കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർ. ഫഅത, അപ്പോൾ ചെന്നു, എന്നിട്ടു ചെന്നു. അല്ലാഹു ബുനിയാനഹും, അവരുടെ കെട്ടിടത്തിങ്കൽ. മിനൽ ഖവാഇദി, അടിത്തറകളിലൂടെ, തറകളിൽ നിന്ന്. ഫഖറ, എന്നിട്ട് പൊളിഞ്ഞു വീണു. അലൈഹിം, അവരുടെ മേൽ. അസ്സഖഫു, മേൽപ്പുര. മിം ഫൗഖിഹിം, അവരുടെ മീതെ നിന്ന്. വഅതാഹും, അവർക്ക് വരുകയും ചെയ്തു. അൽ അദാബു, ശിക്ഷ. മിൻ ഹൈസു, വിധത്തിലൂടെ. ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത.

0: ഇവരുടെ മുമ്പുള്ളവർ കുതന്ത്രം പ്രയോഗിക്കുകയുണ്ടായി. അപ്പോൾ കുതന്ത്രങ്ങളാകുന്ന അവരുടെ കെട്ടിടത്തിങ്കൽ അതിൻ്റെ അടിത്തറകളിലൂടെ അള്ളാഹു ചെന്നു. എന്നിട്ട് അവരുടെ മുകളിൽ നിന്ന് മേൽപ്പുര അവരുടെ മേൽ പൊളിഞ്ഞു വീണു. അവർ അറിയാത്ത വിധത്തിലൂടെ ശിക്ഷ അവർക്ക് വരികയും ചെയ്തു.
1: വചനം 27. ثم പിന്നെ പുറമെ യൗമൽ ഖിയാമത്തി ഖിയാമത്തു നാളിൽ യുഖ്സീഹിം അവൻ അവരെ അപമാനപ്പെടുത്തും. വയഖൂലു അവൻ പറയുകയും ഐന എവിടെ ശുറകാഈ എൻ്റെ പങ്കുകാർ അല്ലദീന യാതൊരുവർ കുന്തും തുശാഖൂന നിങ്ങൾ ചേരി പിരിഞ്ഞിരുന്നു അഥവാ മത്സരിച്ചിരുന്നു. ഫീഹിം അവരിൽ അവരുടെ കാര്യത്തിൽ ഖാല പറയും അല്ലദീന ഊതു നൽകപ്പെട്ടവർ അൽഇൽമ അറിവ് ഇന്നൽ ഖിസ്യ നിശ്ചയമായും അപമാനം അൽയൗമ ഇന്ന് വസ്സൂഅ തിന്മയും മോശവും അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേലാകുന്നു.

0: العلم إن الخزي اليوم والسوء على الكافرين.
1: പിന്നെ ഖിയാമത്ത് നാളിൽ അവൻ അവരെ അപമാനത്തിലാക്കുകയും ചെയ്യും. അവൻ പറയുന്നതുമാണ്, യാതൊരു കൂട്ടരുടെ കാര്യത്തിൽ നിങ്ങൾ ചേരി പിരിഞ്ഞു മത്സരിച്ചു കൊണ്ടിരുന്നുവോ? അങ്ങനെയുള്ള എന്റെ ആ പങ്കുകാർ എവിടെ? അറിവ് നൽകപ്പെട്ടവർ പറയും, നിശ്ചയമായും ഇന്ന് അപമാനവും തിന്മ അഥവാ ശിക്ഷയും അവിശ്വാസികളുടെ മേലാകുന്നു.
2: ചിലരെപ്പറ്റി അവർ എന്റെ പങ്കുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ സത്യവിശ്വാസികളിൽ നിന്ന് വേർതിരിഞ്ഞ് മത്സരം പുലർത്തി വന്നിരുന്നുവല്ലോ, ആ പങ്കുകാരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് അവൻ ചോദിക്കും. അവിശ്വാസികൾ ഉത്തരം മുട്ടി അപമാനത്തിലും കഷ്ടപ്പാടിലുമായിത്തീരും. ഈ സന്ദർഭത്തിൽ മുമ്പ് ഇഹത്തിൽ വെച്ച് യഥാർത്ഥം ഗ്രഹിക്കുകയും അവരെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന പ്രവാചകന്മാരും സത്യവിശ്വാസികളും പറയുന്നതാണിത്. ഇവരുടെ ഈ പ്രസ്താവന അവിശ്വാസികളിൽ കൂടുതൽ ഖേദവും അപമാനവും ഉളവാക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: ഓരോ വഞ്ചകന്റെയും ചന്തിയുടെ അടുത്ത് അവന്റെ വഞ്ചനയുടെ തോതനുസരിച്ച് ഓരോ കൊടി നാട്ടപ്പെടും. എന്നിട്ട് ഇത് ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ വഞ്ചനകളാണ് എന്ന് വിളിച്ചു പറയപ്പെടും. ബുഖാരി മുസ്ലിം.
3: പീസ് ഖുർആനിൽ നാം കേട്ടത് തഫ്സീർ അമാനി, 16 അധ്യായം, സൂറത്തുൻ നഹൽ, മലയാള ഭാഷാന്തരം.
4: മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന്. പീസ് റേഡിയോയിൽ ഇനി ഹൈഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 1-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇന്ന് ഇൻഷാല്ലാ 2-3 ആയത്തുകളാണ് നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹാഫിൽ ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ 1-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അഹ്സാബിലെ 2-3 വചനങ്ങളാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഒരു പേജ് വീതം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് മനഃപ്പാഠം പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് സയ്യിദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَلِتُجْزَى كُلُّ نَفْسٍ بِمَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ആമിദി. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമമനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് അത്തഹ്സീൻ നമുക്കൊരുക്കുന്നത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 58-59 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ല നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58-59 ആയത്തുകളാണ് പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു, വഇദ് ഖുൽനദ്ഖുലു, ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ, ഹാദിഹിൽ ഖറിയത, ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത, ഖറിയത, റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖർ, ഖറിയത. ഫകുലൂ മിൻഹ ഹൈസു ശിഅ്തും, ഹൈസു, ഹൈസു അല്ല ഹ, സ, ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ സഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ശിഅ്തും, ശിഅ്തും, ശിഅ്തും അല്ല ശിഅ്തും അല്ല ശിഅ്തും. റഗദ, റഗദ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, റഗ, റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു, തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വാലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ, വദ് ദാലിനെ ഖൽഖല ചെയ്യണം, വദ്ഖുലുൽ, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നിർത്ത, കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു, വഖൂലു ഹിത്തത്തുൻ, ഹിത്ത, തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഇത്തുബാഖ് എന്ന സിഫത്ത്. ഹിത്ത, ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, ഇവിടെ ഹിത്തത്തുൻ തൻവീന് ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ ലക്കും അല്ല നഗ്, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം. അതുപോലെ തന്നെ നഗ്ഫിർ, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം, നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും. ഖതായാക്കും, ഖതാ, ത, നേരത്തെ പറഞ്ഞതുപോലെ ത മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിൻ, ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ, വസനസീദുൽ മുഹ്സിനീൻ, മുഹ് തൊണ്ടയുടെ മധ്യഭാഗം, ഹ, മുഹ്സിനീൻ അല്ല മുഹ്, മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത്, ഫബദ്ദല അല്ലദീന ളലമു, ഫബദ്ദല അല്ലദീന, അല്ലസീന അല്ല ദാലാണ്, ദാല് അധിക ക്ലാസ്സുകളിലും പ്രത്യേകം പറയാറുണ്ട്, ദാലും സ ഒക്കെ. ഫബദ്ദല അല്ലദീന ളലമു, വ വ, ളലമു, ളലമു അല്ല വ. ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ, ഖൗലൻ ഗൈറ, കൗലൻ, കൗലൻ അല്ല ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണത് അതിൻ്റെ മഖ്റജ്. കൗലൻ തൻവീന് ശേഷം ഗ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. കൗലൻ ഗൈറല്ലദി, ഗൈറല്ലദി ഖീല ലഹും, ഖീ, ഖീല ലഹും. ഫഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. فأنزلنا على الذين ظلموا, على الذين, على الذين ظلموا, ظلموا, ظلموا അല്ല ضاد, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ظ, ظ, ظلموا رجزا, رج, ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം, രിജ്, രിജിസമ്മിന തൻവീന് ശേഷം മീമ്, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. രിജിസമ്മിനസ്സമ, ഇനി മിനസ്സമായി, സമ മദ് മുത്തസില്, നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമായി بما كانوا يفسقون, يفسقون, يفسقون. ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ.
ഇൻഷാ അള്ളാ ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറത്തുൽ ബഖറയിലെ 58-59 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഞ്ചാമത്തെ വചനത്തിലും 5:60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2:65 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിൽ

0: ഉള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർ

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയാ 112 വരെയുള്ള വചനങ്ങൾ ആണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: നിങ്ങൾ കേട്ടത് തൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയ 112 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത അധ്യായങ്ങളുടെ വിശദീകരണങ്ങൾ. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറു അമാനിയുടെ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം ഒന്ന്.
4: അലം തറ, നീ കണ്ടില്ലേ. കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്. റബ്ബുക, നിന്റെ റബ്ബ്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്.
6: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ,
4: ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെങ്ങനെയാണെന്നു നീ കണ്ടില്ലേ.
5: വചനം രണ്ട്.
4: അലം യജ്അൽ, അവൻ ആക്കിയില്ലേ. കൈദഹും, അവരുടെ തന്ത്രം, ഉപായം. ഫീ തളീൽ, പിഴവിൽ, നഷ്ടത്തിൽ, വഴികേടിൽ.
6: അലം യജ്അൽ കൈദഹും ഫീ തളീൽ,
4: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ.
5: വചനം മൂന്ന്.
4: വഅർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു. തൊയ്റൻ, ഒരു തരം പക്ഷികളെ. അബാബീൽ, കൂട്ടം കൂട്ടമായി.
6: വഅർസല അലൈഹിം തൊയ്റൻ അബാബീൽ,
4: അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയക്കുകയും ചെയ്തു.
5: വചനം നാല്.
4: തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു. എറിഞ്ഞും കൊണ്ട്. ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്. മിൻ സിജ്ജീൽ, സിജ്ജീലിൽപ്പെട്ട, ഇഷ്ടികക്കല്ലിൽപ്പെട്ട, ചൂളക്കല്ലിൽപ്പെട്ട.
6: തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
4: അവ അവരെ ചൂളവെച്ച ഇഷ്ടിക കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു.
5: വചനം അഞ്ച്.
4: ഫജഅലഹും, അങ്ങനെ എന്നിട്ടു അവൻ അവരെ ആക്കി. കഅസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ. മഅ്കൂൽ, തിന്നപ്പെട്ട.
6: ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ,
4: അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി.
7: ആനക്കാർ അസ്ഹാബുൽ ഫീൽ എന്നു പറഞ്ഞത് കഅബ പൊളിക്കുവാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും ഉദ്ദേശിച്ചു തന്നെ. കൈദഹും, അവരുടെ തന്ത്രം അഥവാ ഉപായം കൊണ്ടുദ്ദേശ്യം കഅബയെ നശിപ്പിച്ച് ജനങ്ങളുടെ തീർത്ഥാടന യാത്രകൾ യമനിൽ നിർമ്മിച്ച പുതിയ ദേവാലയത്തിലേക്ക് ആക്കിത്തീർക്കുവാനുള്ള പരിപാടിയുമാകുന്നു. സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: കൂട്ടം കൂട്ടമായ ഒരു തരം പക്ഷികളെ അല്ലാഹു അവരിൽ നിയോഗിച്ചു. അവ അവരെ കളിമണ്ണ് കൊണ്ടുള്ള ചൂളവെച്ച ഒരു തരം കല്ലുകൾ അഥവാ ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞിരുന്നു. അങ്ങനെ ആ സൈന്യം കന്നുകാലികൾ തിന്ന ശേഷം നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന വൈക്കോൽ തുരുമ്പെന്നോണം ചിന്നിച്ചിതറി നശിച്ചുപോയി. പക്ഷികളെയോ കല്ലുകളെയോ സംബന്ധിച്ച് കൂടുതലൊന്നും വിവരിക്കുവാൻ സാധ്യമല്ലെന്നു മുകളിൽ പറഞ്ഞുവല്ലോ. എന്നാൽ കല്ലിനെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച വാക്ക് സിജ്ജീൽ എന്നാണ്. ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനതയെ ബാധിച്ച ശിക്ഷ വിവരിക്കുന്ന മധ്യേ സൂറത്ത് ഹൂദിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വഅംതർന അലൈഹിം ഹിജാറതം മിൻ സിജ്ജീൽ, അവരിൽ നാം സിജ്ജീലിന്റെ കല്ല് വർഷിപ്പിക്കുകയും ചെയ്തു. ചൂളവെച്ച കല്ല് എന്നാണ് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ടുള്ള കല്ല് ഹിജാറത്തും മിൻ ത്വയിൻ എന്നും ഇതേ കല്ലിനെപ്പറ്റി സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ആകയാൽ പക്ഷികൾ എറിയുവാൻ കൊണ്ടുവന്നിരുന്ന കല്ല് കളിമണ്ണ് കൊണ്ടുള്ളതും ചൂളവെക്കപ്പെട്ടതുമായിരുന്നുവെന്ന് കരുതാവുന്നതാണ്. ഈ കല്ലുകൾ മുഖേന സൈന്യങ്ങൾ കൊല്ലപ്പെടുകയാണോ അതുമൂലം അവർക്ക് മറ്റുവല്ല നാശങ്ങളും സംഭവിക്കുകയാണോ ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം. ഏതായാലും അവരുടെ അതിദാരുണമായ നാശത്തിനും പരാജയത്തിനും അത് കാരണമായെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇത് കേവലം സാധാരണമല്ലാത്ത ഒരത്ഭുതമായിരുന്നുവെന്നും സ്പഷ്ടമാകുന്നു. കൊക്കുകളെ പോലെയോ എറളാടി പക്ഷികളെ പോലെയോ ഉള്ള ഒരുതരം പക്ഷികളായിരുന്നു പ്രസ്തുത പക്ഷികളെന്നും കടലമണി പോലെയോ പയറുമണി പോലെയോ ചെറുതായിരുന്നു ആ കല്ലുകളെന്നും കല്ലുകൾ വർഷിച്ചതോടുകൂടി സൈന്യങ്ങളിൽ ഒരുതരം വസൂരിയോ മറ്റേതോ രോഗമോ പിടിപെട്ടുവെന്നും അങ്ങനെ അവരുടെ ശരീരങ്ങൾ നുറുങ്ങി നശിച്ചുവെന്നും മറ്റും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. കൂടാതെ ഏതോ വിഷബീജങ്ങൾ വഹിച്ചിരുന്ന ഒരുതരം ഈച്ചകളായിരുന്നു ആ പക്ഷികളെന്നും ആ വിഷബീജങ്ങളാണ് കല്ലുകൊണ്ടുദ്ദേശ്യമെന്നും ചില ആധുനിക വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവത്തെ ഭൗതിക വീക്ഷണങ്ങൾക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കുവാനും അവർ മുതിർന്നിരിക്കുന്നു. ഖുർആനിലോ ഹദീസിലോ കാണപ്പെടുന്ന അസാധാരണ സംഭവങ്ങളിലെല്ലാം ഇതുപോലെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സ്വയം തൃപ്തി അടയുക ഇക്കാലത്ത് പലരുടെയും പതിവാണല്ലോ. ചിലർ അതൊരു പരിഷ്കാരം തന്നെയായിട്ടാണ് ഗണിച്ചു വരുന്നതും. ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ സൂറത്തിന് അതിനേക്കാളെല്ലാം വിചിത്രവും ആഭാസകരവുമായ ഒരു അർത്ഥവ്യാഖ്യാനം ഈയിടെയായി നൽകിക്കാണുന്നു. അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്ന ഏതൊരാളും അയാൾക്ക് ഈ സൂറത്തിന്റെ വാക്കർത്ഥമെങ്കിലും അറിയാവുന്ന പക്ഷം ആ അർത്ഥവ്യാഖ്യാനം അള്ളാഹുവിന്റെ പേരിൽ അവർ കൽപ്പിച്ചുകൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വിധി കൽപ്പിക്കുവാൻ മടിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സംഭവത്തെക്കുറിച്ച് അവരുടെ വിവരണത്തിന്റെ ചുരുക്കം ഇതാണ്: അബ്ദുൽ മുത്തലിബും മക്കാ നിവാസികളായ ഖുറൈശികളും കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന അബൂ ഖുബൈസ് മലമുകളിൽ കയറിയിരുന്നു. ഇത് കേവലം ഒരു സൂത്രമായിരുന്നു. അബ്രഹത്തും സൈന്യവും സ്ഥലത്ത് കടന്നതോടെ ഖുറൈശികൾ കൂട്ടം കൂട്ടമായി അവർക്കുമീതെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. അതുവഴി സൈന്യം ചതഞ്ഞരഞ്ഞുപോയി. അള്ളാഹു അക്ബർ! മനുഷ്യന്റെ ചിന്താഗതിക്ക് വക്രത ബാധിച്ചാൽ അവന് എന്തുതന്നെ പറഞ്ഞുകൂടാ. സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ അള്ളാഹു സാധാരണമല്ലാത്ത ഒരുതരം പക്ഷികളെ നിയോഗിച്ചുവെന്നും ഒരുതരം കല്ലുകൊണ്ട് അവ അവരെ എറിഞ്ഞു നശിപ്പിച്ചുവെന്നും സമ്മതിക്കുവാൻ ഇവരുടെ യുക്തിക്ക് സാധിക്കാത്തതിൽ നിന്നും അതേസമയത്ത് അള്ളാഹുവിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് തുറന്നു പറയുവാൻ ധൈര്യം വരാത്തതിൽ നിന്നും ഉടലെടുത്തതാണ് ഈ വിവരണം. ഇതിന് അവർ നൽകുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം: ധീരതയിലും

അറിയിക്കാത്തത് കേവലം തന്ത്രമായിരുന്നു. ഈ ന്യായീകരണത്തിന്റെ ഉള്ളുകള്ളിയെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കുക. ഒന്ന്, അറബികളുടെ ധീരതയും അവർക്ക് കഅബയോടുള്ള മതിപ്പും ശരി തന്നെ. പക്ഷേ തങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത വണ്ണമുള്ള ശത്രുസേനയെ നേരിട്ട് കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങുകയെന്ന പിഡിത്തം അവർക്കുണ്ടായിരുന്നുവെന്ന് കരുതാവതല്ല. അതിരിക്കട്ടെ, ആനപ്പട്ടാളം മക്കായിൽ പ്രവേശിച്ചിട്ടു പോലുമില്ല. പ്രവേശന മാർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ തടഞ്ഞു എന്നതാണ് വാസ്തവം. ആ നിലക്ക് അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്ന് സൈന്യത്തിനു മീതെ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല തന്നെ. ഹുദൈബിയ സംഭവ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകം ഒരിടത്ത് വെച്ച് മുമ്പോട്ട് നടക്കുവാൻ കൂട്ടാക്കാതെ മുട്ടുകുത്തുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. അതിന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. പക്ഷേ ആനയെ തടഞ്ഞുവച്ചവൻ അതിനെ തടഞ്ഞുവച്ചതാണ്. മക്കാ വിജയ സംഭവം വിവരിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിക്കുന്നു. അള്ളാഹു മക്കായെ സംബന്ധിച്ച് ആനയെ തടഞ്ഞുവെക്കുകയുണ്ടായി. അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അതിൽ അധികാരം നൽകുകയും ചെയ്തു. ഇന്നല്ലാഹ ഹബസ അൻ മക്കത്തൽ ഫീല വസല്ലത അലൈഹ റസൂലഹു വൽ മുഅ്മിനീൻ. ആനപ്പട്ടാളം മക്കയിൽ പ്രവേശിച്ചിട്ടേയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഖുർആന്റെ പ്രസ്താവനകളെ മാറ്റിമറിക്കുന്നവർക്ക് ഹദീസിനെ നിഷേധിക്കുവാൻ ഒട്ടും പ്രയാസം തോന്നുകയില്ലെങ്കിലും സത്യാന്വേഷികൾക്ക് ഇത് തെളിവ് തന്നെയാണ്. രണ്ട്, അബ്രഹത്തിന്റെ ഉദ്ദേശവും കഅബ പൊളിക്കുവാനുള്ള ശ്രമവും അറിഞ്ഞ അറബി ഗോത്രങ്ങൾ അതിൽ ക്ഷുഭിതരാവുകയും ചിലരെല്ലാം വഴിമധ്യേ അവനെ നേരിടുകയും ചെയ്തതായി ചരിത്രങ്ങളിൽ വന്നിട്ടുള്ളത് ശരിയാണ്. യമനിലെ ഒരു പ്രമാണിയായിരുന്ന ദൂനഫർ കുറെ ആളുകളെ ശേഖരിച്ച് അബ്രഹത്തുമായി ഏറ്റുമുട്ടുകയുണ്ടായി. അവർ പരാജയപ്പെടുകയും ദൂനഫർ ബന്ധനസ്ഥനാവുകയുമാണുണ്ടായത്. പിന്നീട് ഖസ്അം പ്രദേശത്ത് വെച്ച് നുഫൈലിബിനു ഹബീബും അദ്ദേഹത്തിന്റെ ജനതയും മറ്റൊരു യുദ്ധവും നടത്തുകയുണ്ടായി. ഇവർക്കും വിജയം വരിക്കുവാൻ കഴിഞ്ഞില്ല. നുഫൈൽ ബന്ധനസ്ഥനാവുകയും ചെയ്തു. ത്വായിഫ് വഴിയായിരുന്നു അബ്രഹത്ത് മുന്നേറിയിരുന്നത്. ത്വായിഫുകാർ ഏറ്റുമുട്ടുവാൻ കഴിവില്ലെന്നു കണ്ട് നയപൂർവം പിന്മാറുകയാണ് ചെയ്തത്. മേൽപ്പറഞ്ഞതുപോലെയുള്ള സംഘട്ടനകളിൽ അറബികൾ വഹിച്ച പങ്കും അവർ കാണിച്ച ധീരകൃത്യങ്ങളുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ ചില കവിതകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഇതല്ലാതെ മക്കയിൽ വെച്ച് ഖുറൈശികളും അബ്രഹത്തിന്റെ സൈന്യവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായി യാതൊരു രേഖയും ഇല്ല. അഥവാ മക്കായുടെ അടുത്തു വെച്ച് വല്ലതും ഉണ്ടായിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ വഴിക്ക് വെച്ചുണ്ടായ സംഘട്ടനങ്ങളിൽ സംഭവിച്ചതുപോലെ അതിൽ ഖുറൈശികൾക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയാതെ അവർ മലമുകളിൽ കയറി അഭയം പ്രാപിക്കുന്നതും സ്വാഭാവികമാണ്. എന്നല്ലാതെ അബ്ദുൽ മുത്തലിബ് രഹസ്യമായി തയ്യാറാക്കിയ ഒരു ആസൂത്രിത പരിപാടിയായിരുന്നു അത് എന്നുള്ളതിന് ഇക്കൂട്ടരുടെ സ്വന്തം കണക്കുകൂട്ടലല്ലാതെ വേറെ യാതൊരു തെളിവുമില്ല. തെളിവുള്ളത് നേരെ മറിച്ചാണ് താനും. വാസ്തവത്തിൽ ചില മഹാന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അള്ളാഹു അവന്റെ വിശുദ്ധ മന്ദിരത്തെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു മാർഗത്തിലൂടെ കാത്തുരക്ഷിക്കുന്നതാണെന്ന് ദൃഷ്ടാന്തപൂർവം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി അബ്രഹത്തിന്റെ മുന്നേറ്റത്തിന് വഴിമധ്യേ നേരിട്ട യുദ്ധങ്ങൾ നിമിത്തം ഭംഗം വരുത്താതിരിക്കുകയാണ് അവൻ ചെയ്തതെന്നത്രേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം. മൂന്ന്, കഅബയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് അബൂ ഖുബൈസ് എന്ന് മക്ക സന്ദർശിച്ച എല്ലാവർക്കും അറിയാം. മലയിൽ നിന്ന് കഅബയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗത്തെ ചെരിവിൽ വെച്ച് കല്ലെറിഞ്ഞാൽ കഅബയുടെ അടുത്തു വന്ന പട്ടാളത്തെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞേക്കുകയും ചെയ്യാം. എന്നാൽ തന്നെയും വേറെ ഭാഗത്തേക്ക് രക്ഷപ്പെടുവാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതിരിക്കട്ടെ, ഏതായാലും അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്നാകട്ടെ, മക്കായെ ചുറ്റി നിൽക്കുന്ന മറ്റു മലകളുടെ മുകളിൽ നിന്നാകട്ടെ, ഇവർ പറയും പോലെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടി ഉതിർത്തുകൊണ്ട് ഒരു സൈന്യത്തെ ചതച്ചരുക്കുവാൻ തക്കവണ്ണം അത്ര അടുത്തോ സൗകര്യത്തിലോ അല്ല ആ മലകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ആ സ്ഥലം കണ്ടു മനസ്സിലാക്കിയ ആർക്കും അറിയാവുന്നതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെയും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെയും സൈന്യങ്ങൾ തമ്മിൽ മക്കയിൽ വെച്ച് നടന്നതും കഅബയുടെ അടുക്കലായിരുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ നേരെ മലമുകളിൽ നിന്ന് ഹജ്ജാജിന്റെ സംഘക്കാർ വമ്പിച്ച കല്ലുകൾ ഉതിർത്തതും കഅബയ്ക്ക് കേടുപറ്റിയതും ചരിത്രപ്രസിദ്ധമാണ്. മിൻജനീഖ് എന്ന ഒരു യന്ത്രം മുഖേനയായിരുന്നു അതെന്ന് പ്രസ്താവ്യമത്രേ. ഇവിടെ ഖുറൈശികൾ മിൻജനീഖോ മറ്റോ ഉപയോഗിച്ചതായി ഇവരും പറയുന്നില്ല. മാത്രമല്ല അക്കാലത്തെ അറബികൾക്ക് മിൻജനീഖിനെപ്പറ്റി പരിചയവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണ് അവർക്ക് പരിചയം.

0: ചെയ്യപ്പെട്ടിട്ടുള്ളതും. നാല്, ഇതിനെല്ലാം പുറമെ സംഭവത്തെക്കുറിച്ച് ഇക്കൂട്ടരുടെ സമർത്ഥനവും ഈ സൂറത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനവും അനുസരിച്ച് കൂട്ടം കൂട്ടമായ പക്ഷികൾ ത്വയറൻ അബാബീൽ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം കൂട്ടം കൂട്ടമായ മനുഷ്യർ എന്നായിരിക്കണമല്ലോ. അതുപോലെ തന്നെ ചൂളക്കല്ല് അഥവാ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഇഷ്ടികക്കല്ല് ഹിജാറത്തും മിൻ സിജ്ജീൽ എന്നതിൻ്റെ അർത്ഥം വമ്പിച്ച പാറക്കല്ല് എന്നും അവരെ കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു തർമീഹിം ബി ഹിജാറ എന്നതിൻ്റെ അർത്ഥം അവരുടെ മീതെ കല്ലുരുട്ടിയിരുന്നുവെന്നും ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ശരിവെക്കുവാൻ വിശേഷബുദ്ധിയുള്ള ആർക്കാണ് കഴിയുക? ഇവർക്കല്ലാതെ. അഞ്ച്, ഇതിനേക്കാൾ ബാലിശമായ മറ്റൊരു കാര്യം തർമീഹിം ബി ഹിജാറ അവ അവരെ അഥവാ ആ പക്ഷികൾ ആ ആനപ്പട്ടാളത്തെ എറിഞ്ഞിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. ഇതിലെ തർമീ എന്ന ക്രിയാരൂപം ഒറ്റക്കെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പും ഗൗനിക്കാത്ത പക്ഷം അതിനു നീ എറിഞ്ഞിരുന്നു എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ ഈ വ്യാഖ്യാനക്കാർ പറയുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

فخلق فسوى فجعل منه الزوجين الذكر والأنثى.

ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറ ആലുംറാനിലെ 124 മുതൽ 129 വരെ വചനങ്ങളാണ് നമ്മളിന്ന് കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ ആലുംറാനിലെ 124 മുതൽ 129 വരെ വചനങ്ങളാണ്. പാരായണം ചെയ്തത് ഖലീഫ തുനൈജി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 20-21 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 20-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. 20-21 വചനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ തന്നെ 19-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ സത്യനിഷേധികളുടെ വാക്ക്, അവർ പറയുന്ന കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞതിന് ശേഷം ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് 19-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അതൊരു ഘോരമായ ശബ്ദമായിരിക്കും, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും. അതുവരെ അതിന് നിഷേധിച്ച അവർ, വളരെ ധിക്കാരപൂർവം സംസാരിച്ച അവർ, എന്നാൽ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. വഖാലു, അവർ പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഹാദാ യൗമുദ്ദീൻ, ഇത് അല്ലെങ്കിൽ ഇതാകുന്നു പ്രതിഫലനാൾ, പ്രതിഫലത്തിൻ്റെ ദിവസം. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നാണ് വഖാലു എന്ന് പറഞ്ഞാൽ വാവ് അതുഫിന് വേണ്ടിയാണ്, അവർ പറയുകയും ചെയ്തു. എന്നാൽ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം യാതൊരു സംശയവും വേണ്ട, അത് ഗണ്ണിതമായ കാര്യമാണെന്ന് അറിയിക്കാൻ മാളി ഫിഅല് ഉപയോഗിക്കാറുള്ളത്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇത് സംഭവിച്ച കാര്യമല്ല, അള്ളാഹു പ്രയോഗിച്ചത് വഖാലു, അവർ പറഞ്ഞു എന്നാണ്. എന്നാൽ ഭാവി കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്, വഖാലു, അവർ പറയും. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഭൂതകാലക്രിയ അല്ലെങ്കിൽ മാളിയായ ഫിഅൽ ഉപയോഗിക്കുന്നത്? അതിന് മുഫസ്സിറുകൾ പറഞ്ഞ കാരണം, ഗണ്ണിതമായൊരു കാര്യം യാതൊരു സംശയവുമില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അത് ആ രൂപത്തിൽ പ്രയോഗിക്കുന്നത് എന്നാണ്. പിന്നെ അവർ പറയുന്ന കാര്യം, യാ വൈലന, ഞങ്ങളുടെ നാശമേ. വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. അൽ ഹലാക്ക്, നാശം. ദഉ അല അൻഫുസിഹിം ബിൽ വൈലി വൽ ഹലാക്കി, ഞങ്ങൾക്ക് നാശമേ എന്ന് സ്വന്തത്തിൻ്റെ മേൽ അവർ പറയുന്നു. ലഅല്ലഹും യൻജൗന മിനൽ അദാബ് അല്ലദി തഹഖഖു അന്നഹു യൻതളിറുഹും. എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ധ്വനി. ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മോചിതരാകാൻ സാധിക്കുമോ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹാദാ യൗമുൽ ഹിസാബ്, ഹാദാ യൗമുൽ ജസാ, ഫഖാലത് ലഹുമുൽ മലായിക, ഈ അവരെത്തിപ്പെട്ടിരിക്കുന്ന, നമ്മളെല്ലാവരും എത്തിപ്പെടാൻ പോകുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ അത് വിചാരണയുടെ ദിവസമാണ്, പ്രതിഫലം നൽകുന്ന ദിവസമാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ദീൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, അമൽ എന്ന അർത്ഥവുമുണ്ട്, അതേപോലെ തന്നെ പ്രതിഫലം എന്ന അർത്ഥവുമുണ്ട്. ദീൻ മതം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഫഖാലത് ലഹുമുൽ മലായിക, മലക്കുകൾ അവരോട് പറയും. ഔ ഖാല ലഹും അഹ്ലുൽ ഇൽമി മിൻ അഹ്ലിൽ ഈമാൻ, ഈ ഹാദാ യൗമുദ്ദീൻ എന്ന് പറയുന്നത് അവർ തന്നെയാണെന്നും, അല്ല അത് മലക്കുകൾ അവരോട് പറയുന്നതാണെന്നും, അല്ല അറിവുള്ള സത്യവിശ്വാസികൾ അവരോട് പറയുമെന്ന് ആണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, തുടർന്നുള്ള വചനത്തിൽ കാണാം. ഹാദാ, ഇത് യൗമുൽ ഫസ്ലി, തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു. ഏതാണ് തീരുമാനത്തിൻ്റെ ദിവസം? അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്ന ആ തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു ഇത് എന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്ന ആ കാര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞത് കാണാം. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യുഖ്ബിറു തആല അൻ ഖീലിൽ കുഫാരി യൗമിൽ ഖിയാമ, കാഫിരീങ്ങൾ ഖിയാമത്ത് നാളിൽ പറയുന്ന കാര്യം അള്ളാഹ് അറിയിക്കുകയാണ്. എന്താണ് അവർ പറയുക? അന്നഹും യർജിഊന അല അൻഫുസിഹിം ബിൽ മലാമ, അവർ സ്വന്തത്തെയാണ് ആക്ഷേപിക്കുന്നത്, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ നാശത്തിൽ അകപ്പെട്ടല്ലോ. വയഅതരിഫൂന ബി അന്നഹും കാനൂ ളാലിമീൻ, അവർ സ്വയം ഏറ്റുപറയുന്നു തങ്ങൾ അക്രമികളായിരുന്നു എന്നത്. ലി അംഫുസിഹിം സ്വന്തത്തിന്റെ മേൽ. എവിടെയാണ് അക്രമികളായിരുന്നത്? ഫിദ്ദാരി ദുനിയാ, ഏ ദുനിയാവിലെ ഭവനത്തിൽ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ തങ്ങൾ അക്രമികളായിരുന്നു എന്ന് അവർ സ്വയം പറയുകയാണ്. എപ്പോഴാ പറയുന്നത്? ഫഇദാ ആയനു അഹ്വാലൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരമായ കാഴ്ചകൾ കാണുമ്പോൾ. നദിമു കുല്ല നദമിൻ, എല്ലാ ഖേദവും. എങ്ങനെയൊക്കെ ഖേദം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ പ്രകടിപ്പിക്കും. ഹൈസുലാ യംഫഉഹുമുന്നദം, പക്ഷെ അവിടെ എന്ത് തലയിട്ട് കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും എന്ത് ഖേദപ്രകടനം നടത്തിയിട്ടും ലാ യംഫഉഹുമുന്നദം, ഖേദം പ്രയോജനപ്പെടാത്തൊരു ദിവസമാണത്. അതാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്. വഖാലു യാ വൈലന ഹാദാ യൗമുദ്ദീൻ, അവർ പറയും ഞങ്ങളുടെ നാശമേ ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം. വഫീ സൂറത്ത് യാസീൻ, അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട് വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് ഒഴുകി വരുന്നതാകുന്നു. ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കിലേക്ക്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അവിടെയും കാണാം. ഖാലൂ, അവർ പറയും യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്ക സ്ഥലത്ത് നിന്ന് വിളിച്ചുണർത്തിയത്? അപ്പൊ പറയപ്പെടും ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് പരമകാരുണ്യകന്റെ വാഗ്ദാനമാകുന്നു. മുർസലീങ്ങൾ അഥവാ ദൂതന്മാരുടെ വാക്ക് സത്യമായി പുലർന്നതാകുന്നു എന്ന് പറയും എന്ന് സൂറത്ത് യാസീനിലെ 51-52 വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ തഫ്സീറുകൾ കാണാം. വൽ വൈലു മഅനാഹു ഹുനാ ഷിദ്ദത്തു തഹസ്സുരി വൽ അദാബ്, ഈ വൈൽ എന്നവർ പറയുന്നത്, യാ വൈലന എന്ന് പറയുന്നത് ഖേദത്തിൻ്റെ കാഠിന്യമാണ് അറിയിക്കുന്നത്. ഞങ്ങൾ നശിച്ചല്ലോ, ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്നത്. അള്ളാഹു സൂറത്തുൽ മുർസലാത്തിൽ പറഞ്ഞല്ലോ, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയ ആളുകൾക്ക് നാശം. അപ്പോൾ ആ നിഷേധം ഉള്ള ആളുകളുടെ സ്വഭാവമായി അവർക്ക് സംഭവിക്കുന്ന കാര്യമായി തന്നെയാണ്, നിഷേധികളായി ജീവിച്ചവർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് അള്ളാഹു ഈ വചനത്തിലും പറയുന്നത്. ഇനി ഹാദാ യൗമുദ്ദീൻ വതഖൂലു ലഹും അൽ മലായിക ഹാദാ യൗമുദ്ദീൻ വലാകിന്ന സ്വഹീഹ്, ഒരു വ്യാഖ്യാന പ്രകാരം ഈ പറയുന്നത് ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം എന്ന് പറയുന്നത് മലക്കുകൾ അവരോട് പറയുന്ന കാര്യമാണെന്നാണ്. പക്ഷേ വളരെ സ്വഹീഹായത് മറ്റൊരു വ്യാഖ്യാനം, അന്നഹു മിൻ കലാമിൽ മുൻകിരീന, ഇത് നിഷേധികൾ തന്നെ പറയുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരലോകത്ത് നിഷേധിച്ച, മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ച ആ ആളുകൾ തന്നെയാണ് പറയുന്നത്. യഅനി അന്നഹും ഫീ ദാലിക്കൽ യൗമ യുഖിറൂൻ, ഖിയാമത്ത് നാളിൽ അവർ അതൊക്കെ അവർ അംഗീകരിക്കും. ബിയൗമിദ്ദീനി വലാകിൻ ലാ യംഫഉഹും ഇല്ലാ ഖറാർ, ലാ യംഫഉഹുൽ ഇഖറാറു ഹീന ഇദിൻ, ഖിയാമത്ത് നാളിൽ ആ ഇഖറാറു കൊണ്ട്, ആ സ്ഥിരീകരിക്കൽ കൊണ്ട്, അത് അംഗീകരിച്ചത് കൊണ്ട് യാതൊന്നും അവർക്ക് നേടാൻ സാധിക്കുകയില്ല. ഫഹും യുഖിറൂന ബിഹാദൽ യൗമി ഇദാ ഷാഹദൂ, എപ്പോഴാണ് അവർ ഇതിനെ അംഗീകരിക്കുന്നത്? അത് കാണുമ്പോഴാണ് അംഗീകരിക്കുന്നത്. ഖിയാമത്ത് നാൾ നേർക്കുനേരെ കാണുമ്പോൾ അവർ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ദീൻ എന്നതിന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, അവിടെ ഒരു ദീനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മതം. മാലിക് യൗമിദ്ദീൻ, സൂറത്തുൽ ഫാത്തിഹയിലെ വചനം, അവിടുത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ജസാ എന്നർത്ഥത്തിലാണ്, പ്രതിഫലം എന്നർത്ഥത്തിലാകുന്നു. ആ രണ്ട് അർത്ഥത്തിലും ആ പദം പ്രയോഗിക്കാറുണ്ട്. സൂറത്ത് സ്വാഫാത്തിലെ തന്നെ തൊട്ടടുത്ത വചനം, ഈ പറഞ്ഞ വചനത്തിന് ശേഷമുള്ള വചനം, ഹാദ യൗമുൽ ഫസ്ലിൽ ലദീ കുന്തും ബിഹീ തുകദ്ദിബൂൻ. ഹാദ ഇത് യൗമുൽ ഫസ്ലി തീരുമാനത്തിന്റെ ദിവസമാകുന്നു, അല്ലെങ്കിൽ വേർതിരിക്കുന്ന ദിവസമാകുന്നു. വേറെ ഒരു വ്യാഖ്യാന പ്രകാരം നിർണായകമായ ഒരു ദിവസമാകുന്നു. അല്ലതി കുന്തും നിങ്ങളായിരുന്നു, ബിഹി അതിനെക്കൊണ്ട്, തുകദ്ദിബൂൻ നിഷേധിച്ചിരുന്നു, നിങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. ഫസ്വല യഫ്സിലു ഫസ്ൽ, സൂറത്തുൻ നബയിൽ കാണാം, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം അത്, കാന മീഖാത, സമയം നിർണയിക്കപ്പെട്ടതാകുന്നു. ഖിയാമത്താളിനെ കുറിച്ചാണ് പരാമർശം, അതാണ് യൗമുൽ ഫസ്ല്. പിന്നെ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളായി, അല്ലതി കുന്തും നിങ്ങളായിരുന്നു, ബിഹി ആ ദിവസത്തെക്കൊണ്ട്, തുകദ്ദിബൂൻ കദ്ദബ യുകദ്ദിബു തക്ദീബ്, അതേപോലെ തന്നെ കിദ്ദാബ്, കദ്ദബ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അപ്പോൾ ആ ദിവസത്തെ നിങ്ങൾ നിഷേധിച്ചിരുന്നു, ആ നിഷേധിച്ചിരുന്ന ദിവസമാകുന്നു ഇത് എന്നർത്ഥം. ഇദാകാന മിൻ കലാമിൽ മലായിക്ക ഫല ഇഷ്കാല ഫീഹി, ഇത് മലക്കുകളുടെ വാക്കാണെന്ന് പറഞ്ഞാൽ അത് യാതൊരു സംശയവുമില്ല. ലി അന്നഹും യുഖാതബൂന യുഖാതിബൂന ഖൗമൻ യുകദ്ദിബൂന ബിഹി, നേരത്തെ പറഞ്ഞ ഹാദാ യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ആ വാക്ക് അത് മലക്കുകൾ പറഞ്ഞതാണെന്ന് പറയുന്നത് അതിനോട് ചേർത്ത് ഇതും മലക്കുകളുടെ വാക്കാണെന്ന് പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? നിഷേധികൾക്ക് മുമ്പിൽ ആണ് മലക്കൾ ഇത് പറയുന്നതിൽ. അന്നഹു ഇദാ അദിയനന്നാസ വ ഹസബു വജൂസു ഇൻ ഫസലു, ആളുകൾക്ക് തങ്ങളുടെ മതമനുസരിച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രതിഫലം നൽകപ്പെടുമ്പോൾ, അവർ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ, അവർ ഇൻ ഫസല ബഅദുഹും അലാ ബഅദിൻ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ആളുകൾ വേർതിരിയും, ഒരു വീട്ടിൽ തന്നെയുള്ളവർ, ഒരു നാട്ടിലുള്ളവർ, ഒരു സംഘടനയിലുള്ളവർ, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ, അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞവരെല്ലാം വേർതിരിഞ്ഞു പോകുന്നു. അപ്പോൾ വേർതിരിവിൻ്റെ, വേർപിരിക്കലിൻ്റെ ദിവസമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും വേർതിരിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. വഖദ് യഫ്സിലു ബൈനൽ മർഇ വ അബീഹി വ ബൈനൽ മർഇ വ ഉമ്മിഹി വ ബൈനൽ മർഇ വ അഖ്രിബാഇഹി, അല്ലേ, മനുഷ്യൻ്റെയും തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഒക്കെ ഇടയിൽ വേർതിരിവുണ്ടാവും. ഹാ ഉലാ ഇഫിൽ ജന്ന വഹാ ഉലാ ഇഫിന്നാർ, ഒരു കൂട്ടർ നരകത്തിലേക്കും മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്കുമായിരിക്കും. സുമ്മിയ യൗമുൽ ഫസ്ൽ, ഈ യൗമുൽ ഫസ്ൽ എന്ന് പേര് നൽകാൻ കാരണം, ലി അന്നഹു യഫ്സിലു ഫീഹി ബൈനൽ ഖലായിഖ്, മറ്റൊരു വ്യാഖ്യാന പ്രകാരം സൃഷ്ടികൾക്കിടയിൽ തീരുമാനം നടത്തുന്ന ദിവസമാകുന്നു അന്ന്, അല്ലേ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും കക്ഷികൾക്കിടയിൽ എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും വേർതിരിക്കും, തീരുമാനം നടത്തും. വസുമ്മിയ യൗമുൽ ഫസ്ൽ ഐദൻ, അതേപോലെ തന്നെ ആ പേര് കിട്ടാൻ മറ്റൊരു കാരണം, ലി അന്നഹു യഫ്സിലു ബൈനൽ ഖലായിഖി ബിൽ ഹുക്മി ബൈനഹും ബിൽ അദൽ, സൃഷ്ടികൾക്കിടയിൽ ന്യായമായ നിലയിൽ, നീതിനിഷ്ഠമായ നിലയിൽ ഹുക്മ് അഥവാ വിധി കൽപ്പിക്കും, അതാണ് മറ്റൊരു വ്യാഖ്യാനം. ഹാദാ യൗമുൽ ഫസ്ൽ, ഇതാകുന്നു തീരുമാനത്തിന് ദിവസം, ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, ഇതാകുന്നു ഗണ്ഡിതമായി നീതിനിഷ്ഠമായി തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം. ഇതെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. നാം ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലൂടെ ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ആ നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായും നേരത്തെ പരാമർശിച്ച ഖിയാമത്ത് നാളിൽ യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞ ആ വേർതിരിക്കലിൻ്റെ ദിവസം എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ വഴിയിലൂടെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ നയിക്കുന്നതെങ്കിൽ, നേരെ മറിച്ചാണെങ്കിലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, അതേപോലെ സഹോദരി സഹോദരങ്ങളുടെ കാര്യത്തിൽ ദീനുമായി ദീനിയായ ഉത്ബോധനങ്ങൾ, അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അത് കണിശമായി നമ്മൾ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ പറയപ്പെട്ട ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുന്ന വേളയിൽ കഠിന കഠോരമായ ആ നരകത്തിൻ്റെ ആളുകളിൽ രണ്ട് ഭാഗത്തുമുള്ളവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിഞ്ഞു പോകുന്നൊരു വളരെ ദുഃഖകരമായ കാഴ്ചയായിരിക്കും കാണേണ്ടി വരിക. അതുകൊണ്ട് ആ ആയത്തുമായി നാം നമ്മളെ തന്നെ ഒന്ന് തട്ടിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ വചനം, ഹാദാ യൗമുൽ ഫസുൽ, ഇതാകുന്നു തീരുമാനത്തിൻ്റെ ദിവസം, അല്ലെങ്കിൽ ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിക്കുന്ന ദിവസം. ആ ദിവസത്തിൽ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ, സത്യത്തിൻ്റെ കക്ഷിയിൽ ഉൾപ്പെടാൻ തീരുമാനത്തിൻ്റെ ദിവസം യഥാർത്ഥത്തിൽ ഹഖിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഉള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, പാഠം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഗ്രന്ഥം കൃത്യമായും അതേപോലെ തന്നെ ശരിയായ രൂപത്തിലും പഠിക്കാനും മനസ്സിലാക്കാനും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകല്ലാഹു.

വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മാ,

0: പിന്നെ എന്നിട്ടും യുങ്കിറൂനഹ അവരതിനെ നിഷേധിക്കുന്നു. വ അക്തറുഹും അവരിൽ അധികം ആളുകൾ അൽ കാഫിറൂൻ അവിശ്വാസികളത്രേ നന്ദി കെട്ടവരാണ്.
1: يَعْرِفُونَ نِعْمَةَ اللَّهِ ثُمَّ يُنْكِرُونَهَا وَأَكْثَرُهُمُ الْكَافِرُونَ
2: اللَّهുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവർ അതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും. വചനം 84. വയൗമ ദിവസം, നബഅതു നാം എഴുന്നേൽപ്പിക്കുന്ന നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ ഒരു സാക്ഷിയെ, തുമ്മലായുദനു പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, വലാഹും അവരല്ലതാനും, യുസ്തഅതബൂൻ ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽഅദാബ, ശിക്ഷയെ. ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തു നിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.
2: وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ.
0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നത് പോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ, വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പേജ് വീതം മനഃപാഠമാക്കാവുന്ന രൂപത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മനഃപാഠമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 499 പേജ്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാമിരി.

0: മാഷാല്ലാ.
1: പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത് പേജ് നമ്പർ 499. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ആമിരി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണ്. ഇവിടെ ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു ഇൻ നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനൊക്കെ ശേഷം ഇൻസാനു, നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അല അല അൻ മദ് മുംഫസിൽ, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ച് വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ് അനു യസ് അൽ അയ്യാന യുമിൽ. ഇനി നമുക്ക് ഓതാം. ഔദു ബില്ലാഹി മിനശ്ശൈ

അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ, ബി യൗമി യാക്ക് ഫത്തഹാണ്. പലപ്പോഴും നമ്മളെ ആൾക്കാർ മാലിക്കി യൗമുദ്ദീൻ, ഫാത്തിഹയിലുള്ള മാലിക്കി യോ യോ നോതും, ഓ യോ യോ എന്നല്ല യാന്നാണ്, യൗമി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക് ദിവസേന പറല് നമസ്കാരങ്ങളിൽ തന്നെ 17 പ്രാവശ്യം ഓതേണ്ടതാണ്. അപ്പോൾ അതിലെ ഉച്ചാരണവും പരമാവധി കൃത്യമായിരിക്കാൻ ഒരു ജാഗ്രത പുലർത്തണം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ മാലിക്കി മാലിക്കി യൗമി, യൗമി അല്ല യൗമി, യ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ

ഇപ്പൊ ഈ ഊതിയ അഞ്ചായത്തും അവസാനം താ കൊണ്ട് അതുപോലെ അവസാനം ഹാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബനാന ഒരു ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഉണ്ടാകണം, ശ്രദ്ധിക്കുക കേട്ടോ.

0: ആ അങ്ങനെ തന്നെ യൗം ഇപ്പൊ ശരിയായി. യെസ് ഒന്നുകൂടി, യെസ് അലു അയ്യാന യൗമുൽ ഖിയാമ. പിന്നെ ഫഇദ ബരിഖൽ ബസർ വഖസഫൽ ഖസഫൽ ഖമർ വജുമി അഷംസ് വൽ ഖമർ യഖൂലുൽ ഇൻസാനു, വീണ്ടും ഇൻസാനു ഇഖ്ഫാ തന്നെയാണ്. യൗമ ഇദിൻ, അവിടെയും യൗമ വരുന്നുണ്ട്. പിന്നെ യൗമ ഇദിൻ തെൻവിന് ശേഷം ഹംസയാണ്, അപ്പൊ ഇലഹാർ. ഹൈനൽ മഫർ കല്ല ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖറാണ്. അപ്പോൾ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ, അത്
1: യൗമ ഇദിനിൽ മുസ്തഖർ.
0: യുനബ്ബഉൽ ഇൻസാനു, വീണ്ടും ഇൻസാൻ ഇഖ്ഫാ നൂൻ സാക്കിനക്ക് ശേഷം സീന്. യൗമ യൗമ ഇദിൻ അവിടെ തെൻവിന് ശേഷം ബാ ആണ്. തെൻവിന് ശേഷം ബാ വന്നാൽ നൂൻസാക്കിനക്ക് ശേഷവും തെൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടു കൂടി ഓതണം. അവിടെ ഒരു മീമും മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. ബിമ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. നോക്കാം, നമുക്ക് ഓതാം. فإذا برق البصر
1: فإذا برق البصر
0: وخسف القمر
1: وخسف القمر
0: وجمع الشمس والقمر
1: وجمع الشمس والقمر
0: قاف കുറച്ചുകൂടി ഉച്ചാരണം. قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി. وجمع

0: مستقر.
1: ينبأ الإنسان يومئذ بما قدم وأخر.
0: ينبأ الإنسان يومئذ بما قدم وأخر.
1: ഇനി അടുത്തതിൽ നോക്കാം. വഹ്റുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണത്തിലെ ശൈലി കൊണ്ട് ലോകശ്രദ്ധ ആർജിച്ച കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിച്ചൽ അൽ ഹദ്ദാദ്.

0: മാഷാ അള്ളാ. ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുത്തഫിഫീനിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 7 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഖലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 7 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മുഖ്ലി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വ്യാഖ്യാനവുമായി പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ തഫ്സീറു സഅദിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്തു തീൻ അഥവാ അത്തി എന്ന അർത്ഥത്തിലുള്ള അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ സൂറത്തു തീനിൻ്റെ പാരായണം നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. വളരെ മനോഹരമായ രൂപത്തിൽ ഈ പാരായണം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരായണം ചെയ്യുകയും ഒപ്പം അത്തരം പാരായണ രീതികൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിനെ ഭംഗിയോടുകൂടെ പാരായണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യമുണ്ടാകുന്നതിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തു തീനിൻ്റെ പാരായണത്തിലേക്ക്.

0: വിശുദ്ധ ഖുർആൻ 95 അധ്യായം സൂറത്തുത്തീൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥം പഠിക്കുന്നതിന് മുമ്പായി അതിലുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അത് ഇപ്രകാരമാണ്: വത്തീൻ, അത്തി തന്നെയാണ്; വസ്സൈത്തൂൻ, ഒലീവ് തന്നെയാണ്; വതൂരി സീനീൻ, സീനീൻ പർവ്വതം തന്നെയാണ് അഥവാ സീന പർവ്വതം തന്നെയാണ്; വഹാദൽ ബലദ്, ഈ രാജ്യം തന്നെയാണ്; അൽ അമീൻ, നിർഭയമായ, വിശ്വസ്തമായ; ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു; അൽ ഇൻസാന, മനുഷ്യനെ; ഫീ അഹ്സനി, ഏറ്റവും നല്ലതിൽ; തഖ്വീമിൻ, പാകപ്പെടുത്തൽ, രൂപപ്പെടുത്തൽ, ശരിപ്പെടുത്തൽ, ചൊവ്വാക്കൽ; സുമ്മ റദദ്നാഹു, പിന്നീട് നാം അവനെ മടക്കി ആക്കിത്തീർത്തു; അസ്ഫല, ഏറ്റവും അധമൻ, താണവനായി; സാഫിലീൻ, അധമന്മാരിൽ, താണവരിൽ; ഇല്ലല്ലദീന, ഒരുവർ ഒഴികെ, യാതൊരുവരൊഴികെ; ആമനൂ, വിശ്വസിച്ച; വഅമിലു അസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ; ഫലഹും, എന്നാൽ അവർക്കുണ്ടായിരിക്കും; അജ്റുൻ, പ്രതിഫലം, കൂലി; ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത, ദാക്ഷിണ്യം പറയപ്പെടാത്ത; ഫമാ, അപ്പോൾ, എന്നിരിക്കെ, എന്താണ്; യുക്കസ്സിബുക, നിന്നെ വ്യാജമാക്കുന്നത്; ബഅദു, പിന്നീട്, ശേഷം; ബിദ്ദീൻ, പ്രതിഫല നടപടിയെപ്പറ്റി, മതത്തെക്കുറിച്ച്; അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ; ബി അഹ്കമി, ഏറ്റവും വലിയ വിധികർത്താവ്; അൽഹാക്കിമീൻ, വിധികർത്താക്കളിൽ. വിശുദ്ധ ഖുർആനിലെ 95 അധ്യായം സൂറത്തുത്തീനിൻ്റെ വാക്കർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. ആശയപരമായും അതോടൊപ്പം തന്നെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിലെ മുഴുവൻ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം. ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: അത്തിയും
2: ഒലിവും,
1: സീനാ പർവ്വതവും,
2: വഹാദൽ ബലദിൽ അമീൻ,
1: നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം.
2: ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
1: തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു.
2: ثم رددناه أسفل سافلين,
1: പിന്നീട് അവനെ നാം അധമരിൽ അധമനാക്കി തീർത്തു.
2: إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞുപോകാത്ത
2: പ്രതിഫലമുണ്ടായിരിക്കും.
1: എന്നിരിക്കെ ഇതിനുശേഷം പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നിഷേധിച്ചു തള്ളാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത്?
2: അല്ലാഹു
1: വിധികർത്താക്കളിൽ വച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ?
0: സൂറത്തുത്തീൻ, അതിൻ്റെ പാരായണം നമ്മൾ കേട്ടു, അതിൻ്റെ വാക്കർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം അതിൻ്റെ ആയത്തുകളുടെ അർത്ഥം പൂർണ്ണമായിട്ടും നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കുന്നത് സൂറത്തുത്തീനിന് തഫ്സീറു സഅദിയിൽ നാസിറു സഅദി റഹിമഹുല്ലാ നൽകിയിരിക്കുന്ന അതിൻ്റെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ച അതിൻ്റെ ശബ്ദത്തിലേക്കാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
3: അത്തി തന്നെയാണ് സത്യം. സുപരിചിതമായ അത്തി തന്നെയാണിത്. അതുപോലെ തന്നെ ഒലീവും. അല്ലാഹു ഇവ രണ്ടുകൊണ്ടും സത്യം ചെയ്യാൻ കാരണം ഇതിൻ്റെ മരത്തിനും ഫലത്തിനുമുള്ള വർദ്ധിച്ച പ്രയോജനം തന്നെയാണ്. മാത്രമല്ല, ഈസബിനു മറിയമിൻ്റെ പ്രവാചകത്വ ഭൂമിയായ ഷാം പ്രദേശമാണ് ഒലീവിൻ്റെയും അത്തിയുടെയും പ്രധാന കേന്ദ്രം. സീനാപർവ്വതം തന്നെയാണ് സത്യം. സീനാപർവ്വതമാവട്ടെ മൂസാനബി അലൈഹിസ്സലാമയുടെ പ്രവാചകത്വ പ്രദേശമാണ്. നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. ഇതാവട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ കേന്ദ്രവുമാണ്. ശ്രേഷ്ഠരും ഉന്നതരുമായ പ്രവാചകന്മാർ നിയോഗിതരായ സവിശേഷമായ ഈ വിശുദ്ധ ഭൂമികളെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞത്. ഇനി സത്യം ചെയ്ത് അല്ലാഹു പറയുന്നു, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ മനുഷ്യൻ്റെ ഏതാവശ്യവും നിർവഹിക്കാൻ അവന് യാതൊരു വിഷമവും നേരിടാത്ത വിധത്തിൽ നിവർന്നു നിൽക്കുന്ന ആകാരവും അവയവങ്ങളുടെ പരസ്പര ബന്ധവും സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയും ഉള്ള അന്യൂനമായ ഘടന. മനുഷ്യന് അനിവാര്യമായും നന്ദി ചെയ്യേണ്ട ഇത്രയും മഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അനുഗ്രഹം നൽകിയവന് നന്ദി ചെയ്യുന്നതിൽ നിന്നും അധികം ആളുകളും തെറ്റിപ്പോയി. കളികളിലും വിനോദങ്ങളിലും വ്യാപൃതരായി മോശമായ കാര്യങ്ങളിലും താഴ്ന്ന സ്വഭാവങ്ങളിലും അവൻ തൃപ്തി കണ്ടെത്തുകയും ചെയ്തു. അതിനാൽ അല്ലാഹു അവരെ മടക്കി അധമരിൽ അധമനായി, അതായത് നരകത്തിൻ്റെ അഗാധതയിൽ തങ്ങളുടെ രക്ഷിതാവിനോട് അതിക്രമം കാണിച്ച പാപികളുടെ സ്ഥാനമാണത്. ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും സൽപ്രവർത്തനങ്ങളും വിശ്വാസവും കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചവരൊഴികെ. എന്നാൽ അവർക്കുണ്ട്, ആ ഉന്നത സ്ഥാനങ്ങൾ അവർക്ക് നേടിക്കൊടുക്കും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. അതുമാത്രമല്ല, സമ്പൂർണമായ ആസ്വാദനങ്ങൾ, നിരന്തരമായ സന്തോഷങ്ങൾ, ധാരാളം സുഖാനുഗ്രഹങ്ങൾ. അതാവട്ടെ എന്നെന്നും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതും അതിലെ പഴങ്ങളും തണലും ശാശ്വതവും ആയിരിക്കും. എന്നിരിക്കെ ഇതിനുശേഷം പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നിഷേധിച്ചു തള്ളാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത്? പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫല ദിനത്തെ മനുഷ്യ നിനക്ക് നിഷേധിച്ചു തള്ളാൻ എന്ത് ന്യായങ്ങളാണുള്ളത്? നിനക്കുറപ്പു നൽകുന്ന അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നീ കാണുകയും നിഷേധിക്കാൻ പറ്റാത്ത വിധം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷം.
0: മാഷാഅല്ലാ, വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്തു തീനിൻ്റെ പഠനമാണ് ഇപ്പോൾ ഇവിടെ മുഴുവനായിരിക്കുന്നത്. മറ്റൊരു ദിവസത്തിൽ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മീൻ, സൂറത്ത് ഹാമീം സജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.